ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 വൈശാഖം 27, കൊല്ലവർഷം 1201 ഇടവം 3 തീയതി, 2026 മെയ് 17 ഞായറാഴ്ച. സമയം 5 കഴിഞ്ഞ് 53:40. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം കേൾക്കാം. അവതരിപ്പിച്ചത് സ്വാമി മുനി നാരായണ പ്രസാദ്.
1: കർമ്മങ്ങളുടെ നിരന്തരമായൊരു പ്രവാഹമാണ് ജീവിതം. വ്യക്തി ചെയ്യുന്ന കർമ്മവും പ്രപഞ്ചത്തിൽ ആകവേ നടക്കുന്ന കർമ്മവും സ്വാഭാവികമായി നടക്കുന്ന കർമ്മവും അതിൽപ്പെടും. കരുതിക്കൂട്ടി ചെയ്യുന്ന കർമ്മത്തിൽ പിഴവ് സംഭവിക്കാം. അത് മറ്റുള്ളവർക്ക് ദോഷകരമായി തീരാം. അത്തരം സന്ദർഭങ്ങളിൽ കുറ്റബോധം ഉണ്ടാകുന്നത് മനുഷ്യന് സ്വാഭാവികമാണ്. മതവിശ്വാസമുള്ളവരിൽ അത് പാപബോധമുണ്ടാക്കും. ഇതിൽ നിന്നുള്ള മോചനത്തിനെന്താണ് വഴി? മനുഷ്യനെ എക്കാലത്തും അലട്ടിയിട്ടുള്ള പ്രശ്നമാണിത്. വാസ്തവത്തിൽ കർമ്മം എന്നാൽ എന്താണ്? പഴയ ഭാവങ്ങൾ പോയി പുതിയ ഭാവങ്ങൾ വരിക എന്നത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ഇടയാക്കുന്ന സർഗവൈഭവമാണ് കർമ്മം. അതെവിടെ നടക്കുന്നു? നദിയിലെ ഒഴുക്ക് എന്ന കർമ്മം നടക്കുന്നതിന് വെള്ളം എന്ന വസ്തു വേണം. അതുപോലെ ജീവിതമെന്ന ഒഴുക്ക് പ്രപഞ്ചത്തിൽ നടക്കുന്നതിനും വേണം വെള്ളത്തിൻ്റെ സ്ഥാനത്തുള്ള ഒരു വസ്തു. അതെന്താണെന്ന് നമുക്കറിയില്ല. എന്നാലും ഒരു കാര്യം തീർച്ച, ആ വസ്തുവിലാണ് കർമ്മപ്രവാഹം നടക്കുന്നത്. ആ സത്യം നാശമില്ലാത്തതായിരിക്കണം, അക്ഷരമായിരിക്കണം. അതിൽ ജീവിതം എന്ന ഒഴുക്ക് നടക്കുമ്പോൾ നമ്മളതിനെ പ്രകൃതി എന്ന് വിളിക്കുന്നു. പ്രകൃതിയിലാണ് സകല കൃതികളും ഉള്ളത്, കർമ്മങ്ങളും ഉള്ളത്. ആ പ്രകൃതിയുടെ വികൃതികൾ മാത്രമാണ് നമ്മളും നമ്മുടെ മനസ്സും വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കാനുള്ള അതിൻ്റെ കഴിവും ഒക്കെ. അതായത് പ്രകൃതിയിലെ കൃതിയുടെ ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കരുതിക്കൂട്ടിയുള്ളതും അല്ലാത്തതും. അപ്പോൾ കർമ്മം ചെയ്യുന്നതാരാണ്? പ്രകൃതിയോ വ്യക്തിയോ? പ്രകൃതിയാണ് എന്ന് വ്യക്തം. എന്നാലും ഈ രഹസ്യമറിയാതെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും തെറ്റായി ധരിക്കുന്നു നമ്മളാണ് കർമ്മങ്ങളുടെ കർത്താക്കളെന്ന്. വാസ്തവത്തിലുള്ള കർത്താവോ പ്രകൃതി? എന്നാൽ താനാണ് കർമ്മം ചെയ്യുന്നത് എന്ന ബോധം പ്രകൃതിക്കുണ്ടോ? പുണ്യകർമ്മവും പാപകർമ്മവും എന്ന ഭേദചിന്ത പ്രകൃതിക്കുണ്ടോ? ഇല്ല. പ്രകൃതിയുടെ ദൃഷ്ടിയിൽ എല്ലാം കർമ്മങ്ങൾ മാത്രം. നമ്മളുടെ ജീവിതവും അതിലെ കർമ്മങ്ങളും ഒക്കെ പ്രകൃതിയുടെ ഭാഗം മാത്രമാണെന്ന് കണ്ടുകൊണ്ട് ജീവിച്ചാൽ നമ്മളും സ്വാഭാവികമായി പാപ പുണ്യങ്ങളിൽ നിന്ന് മുക്തരാകും. പ്രകൃതിയുടെ ഒഴുക്കിൻ്റെ ഭാഗമെന്ന നിലയിൽ സ്വാഭാവികമായി അനിവാര്യമായി

0: വരുന്നതിനെയൊക്കെ പാപപുണ്യ ചിന്തകൾ കൂടാതെ ചെയ്യാൻ അപ്പോൾ സാധിക്കും. അതായത് ആകെയുള്ള പ്രകൃതിയുമായുള്ള ഏകത, അനന്യത കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നാം ചെയ്യുന്നത് പാപകർമ്മവുമല്ല പുണ്യകർമ്മവുമല്ല, മറിച്ച് അങ്ങനെ ചെയ്യുന്ന ഓരോ കർമ്മവും പ്രകൃതിയുമായുള്ള ആകെ സത്യവുമായുള്ള ഏകത നേരിട്ടനുഭവിക്കുന്നതിനുള്ള, സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു വഴികൂടിയായി മാറുന്നു. അങ്ങനെ കർമ്മം കർമ്മയോഗമായി മാറുന്നു. ജീവിത നദിയായി ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്രമേയമായ സത്യത്തെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഞാൻ എന്ന് വിളിക്കുന്നത്. ആ സത്യമാണല്ലോ പ്രകൃതിയായി പ്രകടമാകുന്നത്. ആ ഒരു സത്യത്തിൽ നടക്കുന്നതാണ് സകല കർമ്മങ്ങളും. എൻ്റെ കർമ്മം എന്ന ഭാവത്തിൻ്റെ സ്ഥാനത്ത് ആ സത്യത്തിൽ നടക്കുന്ന കർമ്മം എന്നറിയുക. അപ്പോൾ എൻ്റെ കർമ്മം ആ സത്യത്തിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, സന്യസിച്ചു കഴിഞ്ഞു. അപ്പോൾ കർമ്മഫലത്തിലുള്ള ആശയായിരിക്കുകയില്ല എൻ്റെ കർമ്മത്തെ നയിക്കുന്നത്, മറിച്ച് പ്രപഞ്ചപ്രവാഹത്തിൽ സ്വയം അലിയുന്നതിലെ നിർവൃതിരസമായിരിക്കും. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയുന്നു, മൈ സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർനിർമ്മമോ ഭൂത്വാ യുദ്ധസ്വവിഗതജ്വരഃ. സകല കർമ്മങ്ങളെയും എന്നിൽ സന്യസിച്ചിട്ട് അധ്യാത്മചേതസ്സോടുകൂടി ആശകളില്ലാതെ മമതയില്ലാതെ വ്യാകുലത കൂടാതെ യുദ്ധം ചെയ്യുക. യുദ്ധമെന്ന ഹിംസാത്മകമായ കർമ്മം പോലും കർമ്മയോഗത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ പാപവിമുക്തമാകുന്നു എന്ന് സാരം.
1: സ്വാമി മുനി നാരായണപ്രസാദ് അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിനായി ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധന പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ നയപരമായ നിലപാട് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച് നിയമവിരുദ്ധമായി രൂപീകരിച്ച കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉത്തരവ് അംഗീകരിക്കുന്നില്ലെന്ന് ഇന്ത്യ. അവരുടെ ഉത്തരവിന് ഒരു പ്രസക്തിയുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഡൽഹിയിൽ വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പി വി കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ CBI പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കവിയും ബാലസാഹിത്യകാരനുമായിരുന്ന CM കേശവന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് സാംസ്കാരിക പ്രവർത്തകൻ കോഴിക്കോട്ടെ TP മമ്മു മാസ്റ്റർ അർഹനായി. സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ മുൻനിര പ്രവർത്തകനാണ് അദ്ദേഹം. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 runs തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഡോക്ടർ അയ്യപ്പ പണിക്കർ എഴുതിയ നൈനി തടാകത്തിൽ എന്ന കവിത, ആലാപനം കല്ലറ ഗോപൻ, ഉദയഗീതം വിമല മേനോൻ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 20-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഓർമ്മച്ചെപ്പ് തുടരും. 11:02 ബാലലോകം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഇനങ്ങൾ. ശ്രീനികിത എസ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് പ്രസംഗം. ദേവിക SS അവതരിപ്പിക്കുന്ന സംസ്കൃത ഗാനം. മിയ ജോൺസൺ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിത. പവിത്ര PS അവതരിപ്പിക്കുന്ന ലളിതഗാനം. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്രഗാനങ്ങൾ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര. വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ, ഡോക്ടർ ഇന്ദു PS സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കുട. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 ഗാനവിസ്മയം. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കണ്ടതും കേട്ടതും. 5:45 ചലച്ചിത്രഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ. അൻസറുദ്ദീനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ എന്നിവർ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, സ്വാമി മുനി നാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു. ഇനി കാലാവസ്ഥാ അറിയിപ്പിലേക്ക്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, വാർത്തകളും വിശേഷങ്ങളും ഗാനങ്ങളുമൊക്കെയായി നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. പതിവ് പോലെ ആദ്യം ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ കവിത നൈനി തടാകത്തിൽ ആലപിക്കുന്നത് കല്ലറഗോപൻ.

നമസ്തേ അന്തപുരിയിൽ ഇനി ഉദയഗീതമാണ്. ഇന്ന് ഉദയഗീതത്തിൽ വിമല മേനോൻ പാടിയത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്ന് തുടങ്ങുന്നു.

വിമല മേനോൻ പാടിയതാണ് ഇന്ന് ഉദയഗീതത്തിൽ കേട്ടത്. ഒരു ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി, എസ് ജാനകി പാടിയത്. ചിത്രം കുരുക്ഷേത്രം.

സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി.

പ്രിയ ശ്രോതാക്കൾക്ക് പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. നാളെ രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ VD സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അടിസ്ഥാന വേതനം ആവശ്യപ്പെട്ട് നോയിഡയിൽ സമരം ചെയ്തവരെ ഭീകരവാദികളെ പോലെ കൈകാര്യം ചെയ്യരുതെന്ന് സുപ്രീംകോടതി. ഇടത് ആശയം പിന്തുടരുന്നതിന്റെ പേരിൽ ഒരാൾ ക്രിമിനൽ ആകില്ലെന്നും ജസ്റ്റിസുമാരായ BV നാഗരത്ന്, ഉജ്ജൽ ദുയാൻ എന്നിവരുൾപ്പെടുന്ന ബെഞ്ച് നിരീക്ഷിച്ചു. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ അവളുടെ താൽപര്യത്തിന് വിരുദ്ധമായി ആന്തരിക പരിശോധനയ്ക്ക് നിർബന്ധിക്കാൻ സാധിക്കില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. ജനസംഖ്യ കൂട്ടാൻ പദ്ധതിയുമായി ആന്ധ്രാപ്രദേശ്. 3. കുഞ്ഞു പിറന്നാൽ ആന്ധ്രാപ്രദേശ് സർക്കാർ 30,000 രൂപയും 4. കുട്ടിക്ക് 40,000 രൂപയും നൽകും. ജനസംഖ്യ നിരക്കിലുണ്ടായ വൻ ഇടിവ് പരിഹരിക്കുന്നതിനാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു ഈ സാമ്പത്തിക സഹായ പദ്ധതി പ്രഖ്യാപിച്ചത്. ഭീകര സംഘടനയായ IS ആഗോള നേതാക്കളിൽ 2 അബു ബിലാൽ അൽ മിനുക്കിയെ നൈജീരിയൻ സേനയുമായി ചേർന്ന് US സൈന്യം വധിച്ചെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 runs തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി.

0: വാർത്താ അവലോകനം.
1: വാർത്താ അവലോകനം
2: തയ്യാറാക്കിയത് അഭിജിത്ത്.
3: മൂന്ന് ബി ഡി എസ് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോതമംഗലം കുട്ടമ്പുഴ വടാട്ടുപാറ ഇടമലയാർ പുഴയിൽ പലവൻപടിക്കടവിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് ഡെന്തൽ കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. തിരുവനന്തപുരം പൂവാർ പൊട്ടയിൽ വിഷ്ണുഭവനിൽ വി ബി ഹരീഷ്, കോട്ടയം കൊടുങ്ങൂർ ചാമമ്പതാൽ പുതുപ്പറമ്പിൽ അതുൽരാജ്, ചങ്ങനാശ്ശേരി മുടുക്കുമൂട് പ്ലാമൂട്ടിൽ ബിയോൺ ബിജു എന്നിവരാണ് മരിച്ചത്. കോതമംഗലം തങ്കളം മാർ ബസേലിയോസ് ഡെന്തൽ കോളേജ് മൂന്നാം വർഷ വിദ്യാർത്ഥികളാണിവർ. മൂന്നു പേർക്കും നീന്തൽ അറിയില്ലായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് ഉച്ചയ്ക്ക് 12:00 ഒൻപത് വിദ്യാർത്ഥികൾ ബൈക്കുകളിൽ പലവൻപടിയിലേക്ക് പുറപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ രണ്ടുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സർക്കാർ സേവനം മുടങ്ങി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സർക്കാരിന്റെ ഓൺലൈൻ സംവിധാനങ്ങളുടെ പ്രവർത്തനം തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ തടസ്സപ്പെട്ടു.

ട്രഷറിയിലെ ഇടപാടുകളും വിവിധ ഡിജിറ്റൽ സേവനങ്ങളും ഉച്ചവരെ മുടങ്ങി. എല്ലാ വകുപ്പുകളെയും ഇത് ബാധിച്ചു. സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ സുരക്ഷാ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്താൻ സെർവർ ഡൌൺ ആക്കിയതാണ് തടസ്സത്തിന് കാരണം. അവധി ദിവസമായ ശനിയാഴ്ച അപ്ഡേഷന് ശ്രമിച്ചെങ്കിലും നടന്നില്ല. തിങ്കളാഴ്ച ഇതിന് വീണ്ടും ശ്രമിച്ചപ്പോഴാണ് ഓൺലൈൻ സംവിധാനങ്ങൾ പ്രവർത്തിക്കാതെ സേവനങ്ങളിൽ തടസ്സപ്പെട്ടത്. ഉച്ചയ്ക്ക് 2 മണിയോടെ പ്രശ്നം പരിഹരിച്ചു. മലപ്പുറത്ത് മിന്നലേറ്റ് 4 മരണം. മലപ്പുറം മങ്കടക്കടുത്ത് വെള്ളിലയിൽ മലമുകളിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട്ട് പറമ്പ് നമ്പൂരിക്കാട് കഴുക്കാസറ്റുമലയിൽ വെള്ളില സ്വദേശികളായ പുതുക്കുടി അലിയുടെ മകൻ റഹീസ്, കൂരിമണ്ണിൻ പുത്തൻ സെയ്തലവിയുടെ മകൻ ബഹാസ്, ആലിക്കാപ്പറമ്പിൽ അസീസിന്റെ മകൻ സിയാദ്, കറുത്താൻകുത്ത് നിസാറിന്റെ മകൻ ഫഗത് എന്നിവരാണ് മരിച്ചത്. റോഷൻ, ഇഷ്ഹാദ്, സൽമാനുവൽ ഫാരിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മരിച്ച റഹീസിന്റെ സഹോദരനാണ് സൽമാൻ ഫാരിസ്. മരിച്ച ഫഹദിന്റെ ഇരട്ട സഹോദരനാണ് റോഷൻ. എല്ലാവരും അപകടം നടന്ന പ്രദേശത്തിന് സമീപത്തുള്ള സുഹൃത്തുക്കളാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 അപകടം. വൈകുന്നേരം കൂട്ടുകാർ കൂടി വ്യൂ പോയിന്റിലേക്ക് കയറിയെത്തിയപ്പോഴാണ് മിന്നലേറ്റത്. മങ്കട GVHSSൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ ഫലം കാത്തിരിക്കുകയായിരുന്നു സിയാദ്. റഹീസും ഇതേ സ്കൂളിൽ +2 ഫലം കാത്തിരിക്കുകയാണ്. അപകട വിവരം അറിയാനും രക്ഷാപ്രവർത്തനത്തിനും കുറച്ചു താമസം നേരിട്ടു. സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ മതസ്വാതന്ത്ര്യം ഹനിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം ഹനിക്കാനോ അതിലേക്ക് കടന്നു കയറാനോ സാധിക്കില്ലെന്ന് സുപ്രീംകോടതി. ശബരിമല ക്ഷേത്രത്തിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുന്ന ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് BV നാഗരത്നയാണ് പരാമർശം നടത്തിയത്. വിഗ്രഹാരാധനയ്ക്കുള്ള അവകാശം ഹിന്ദുമതത്തിലെ അവശ്യഭാഗമാണെന്നും അതിൽ നിന്ന് പുറത്താക്കുന്നത് മതവിശ്വാസത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യമാണെന്നും സംസ്ഥാന സർക്കാരിനുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത പറഞ്ഞു. ഇതിനോട് പ്രതികരിച്ചാണ് സാമൂഹിക പരിഷ്കാരത്തിന്റെ പേരിൽ മതസ്വാതന്ത്ര്യം ലംഘിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞത്. കേരള കലാമണ്ഡലം ഇനി പാഠപുസ്തക ചിട്ടയിലൂടെ. കേരളീയ കലകളുടെ മുഖ്യ പഠന കേന്ദ്രമായ കേരള കലാമണ്ഡലം അച്ചടിച്ച അവതരണ പാഠങ്ങളുടെ പുസ്തക ചിട്ടയോടെ ആയിരിക്കും പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാരംഭം കുറിക്കുക. ആശാന്റെ മുഖഭാവ പകർച്ചയും വിരലുകളിൽ വിരിയുന്ന നടന മുദ്രകളും കണ്ടുമാത്രം പകർത്തുന്ന ഗുരുകുല പഠനത്തിന് ഇതോടെ തിരശ്ശീല വീഴും. ചരിത്രത്തിൽ ആദ്യമായി കലാവിദ്യാഭ്യാസത്തിനുള്ള പാഠപുസ്തകങ്ങൾ ഒരുക്കി സ്കൂൾ വിദ്യാർത്ഥികളെ വരവേൽക്കുകയാണ് കേരളത്തിന്റെ ഈ അഭിമാന കേന്ദ്രം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ SCERT സഹായത്തോടെ കലാമണ്ഡലത്തിലെ അധ്യാപക കൂട്ടം തയ്യാറാക്കിയതാണ് ഈ പുസ്തകങ്ങൾ. അഴീക്കോട് കേരളത്തിന്റെ ഗാന്ധിയെന്ന് മേധാപക്കർ. കേരളത്തിന്റെ ഗാന്ധിയാണ് ഡോക്ടർ സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി സാമൂഹിക പ്രവർത്തക മേധാപക്കർ. സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ശരിയായ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ആക്ടിവിസ്റ്റായിരുന്നു അഴീക്കോടെന്നും അവർ പറഞ്ഞു. ആദിവാസികൾ ഉൾപ്പെടെയുള്ള കാടിന്റെയും ഭൂമിയുടെയും സംരക്ഷകരും അവകാശികളും രാജ്യത്ത് പലയിടത്തും കയ്യേറ്റത്തിന് ഇരകളാകുകയാണ്. വികസനത്തിന്റെ ഭാഗമായി പലയിടത്തും തുരങ്കപാതകൾ നിർമ്മിക്കുന്നുണ്ട്. പ്രകൃതിയെ പരിഗണിക്കാതെയുള്ള ടൂറിസവും വികസനവുമാണ് ഉത്തരാഖണ്ഡിൽ ദുരന്തങ്ങൾക്കിടയാക്കിയത്. ഇപ്പോൾ വയനാട്ടിൽ തുരങ്കപാത നിർമ്മിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിക്കും. മാധവ് ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് ഇവിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്നും അവർ പറഞ്ഞു. CBSE 12ാം ക്ലാസ് 85.2% വിജയം. CBSE 12ാം ക്ലാസ് പരീക്ഷയിലെ വിജയ ശതമാനത്തിൽ രാജ്യത്ത് തിരുവനന്തപുരം മേഖല 1-ാമത്. കഴിഞ്ഞ വർഷം 2ാം സ്ഥാനത്തായിരുന്ന തിരുവനന്തപുരം മേഖല 95.62% വിജയത്തോടെയാണ് 1-ാമതായത്. ചെന്നൈ മേഖല 2ാമതും ബംഗളൂരു 3ാമതുമാണ്. രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും CBSE സ്കൂളുകളിൽ നടന്ന പരീക്ഷയിൽ 85.2% ആണ് ഇക്കുറി വിജയം. കഴിഞ്ഞ വർഷം 88.39% VD സതീശൻ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 13-ാമത്തെ നേതാവാണ് VD സതീശൻ. 11 ദിവസത്തെ തർക്കങ്ങൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ഭൂരിപക്ഷം UDF പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഘടകകക്ഷികളുടെയും മുറവിളി കേട്ടാണ് മുഖ്യമന്ത്രിയാകാൻ അവസാന നിമിഷം വരെ അവകാശവാദം ഉന്നയിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തള്ളി സതീശനിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്.

0: നാഗർകോവിൽ തിരുവനന്തപുരം പാത ഇരട്ടിപ്പ് സെപ്റ്റംബറിൽ പൂർത്തിയാകും. നാഗർകോവിൽ തിരുവനന്തപുരം പാത ഇരട്ടിപ്പിക്കൽ സെപ്റ്റംബറിൽ പൂർത്തീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ഇതോടെ ഈ റൂട്ടിലൂടെ കൂടുതൽ തീവണ്ടികൾക്ക് സർവീസ് നടത്താൻ കഴിയും. ഇതോടൊപ്പം നാഗർകോവിൽ തിരുവനന്തപുരം മൂന്നാം റെയിൽപാത നിർമ്മിക്കാനായി വിശദ സർവേക്കായി 98 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. 71 കിലോമീറ്റർ നീളത്തിലുള്ള നാഗർകോവിൽ തിരുവനന്തപുരം പാതയിൽ ലിഡാർ, ഡ്രോൺ സർവേകൾ, ഏറ്റെടുക്കേണ്ട ഭൂമി, നിർമ്മിക്കേണ്ട പാലങ്ങൾ, ടണലുകൾ എന്നിവയെക്കുറിച്ച് സർവേ നടത്തും. ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ സർവേ ആരംഭിക്കും. നിലവിൽ 1000 കോടി രൂപ ചെലവിൽ നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം റൂട്ടിൽ പാത ഇരട്ടിപ്പ് പണി നടന്നു വരികയാണ്. നാഗർകോവിൽ മുതൽ ഇരണിയിൽ വരെയുള്ള നിർമ്മാണം പൂർത്തിയായി. ഇരണിയലിനും തിരുവനന്തപുരത്തിനും ഇടയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ ചില ചെറു ടണലുകളും നിർമ്മിക്കാനുണ്ട്. SSLC 99.07% വിജയം. സംസ്ഥാനത്ത് SSLC പരീക്ഷയിൽ 99.07% വിജയം. റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ 414,290 വിദ്യാർത്ഥികളിൽ 410,456 പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. 2025 99.5 ആയിരുന്നു വിജയം. സമ്പൂർണ്ണ A+ വലിയ കുറവുണ്ടായി. 30,514 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. എന്നാൽ മുൻവർഷം 61,449 വിദ്യാർത്ഥികൾക്കായിരുന്നു A+. നീറ്റ് UG പുനഃപരീക്ഷ June 21. ചോദ്യചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേന്ദ്ര സർക്കാർ അനുമതിയോടെയാണ് തീയതി നിശ്ചയിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് May 3 നടത്തിയ പരീക്ഷയാണ് റദ്ദാക്കിയത്. ഇതോടെ 22 ലക്ഷം വിദ്യാർത്ഥികളാണ് വീണ്ടും പരീക്ഷ എഴുതാൻ നിർബന്ധിതരാകുന്നത്. പുതിയ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് June 14 ലഭ്യമാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പരീക്ഷയിൽ 15 മിനിറ്റ് അധിക സമയം നൽകും. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങുന്ന പരീക്ഷ 5:15 വരെ ഉണ്ടാകുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: വാർത്താ അവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരുപാട് കുട്ടികളുള്ള ഒരു വലിയ കോളേജിൽ പഠിക്കുക എന്നത്. ഡിഗ്രിക്ക് അത് സാധിച്ചില്ലെങ്കിലും പി ജിക്ക് എനിക്കത് സാധിച്ചു. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു കോളേജ് ജീവിതമായിരുന്നു എന്റെ സി.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ KG താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: എപ്പോഴും എല്ലാത്തിന്റെയും നല്ല വശം കാണാനായിട്ട് ഒരു ദുരനുഭവം ആയിട്ട് ഒന്നിനെയും എടുക്കേണ്ടതല്ല, അത് പാഠമായിട്ട് എടുത്താൽ മതി. അതായത് നമ്മളെ തിരുത്താൻ ഉള്ള ഒരു പാഠമായിട്ട് എടുത്താൽ മതി.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരും.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21ാം മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് 1 മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
1: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ

0: പക്ഷമായി എൻഡിഎ പ്രവർത്തിക്കുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച് രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പി വി കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ സിബിഐ പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് സിബിഐ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് സിബിഐ അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും സിബിഐ കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സിബിഎസ്ഇ 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജൂലൈ 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10ാം ക്ലാസിൽ 3ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും സിബിഎസ്ഇ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് പിഐബിയുടെ വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും പിഐബി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6 വരിപ്പാത തകർന്ന് 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ 2 റീച്ചിലും 6 വരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൻ ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ 1 വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. 2ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും മഞ്ഞ്

0: ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. June 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം BP സുഹൈബ് മൗലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9 മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലോത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി തുടരുകയാണ്.

0: അമ്പലവിളക്ക് എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനമാണ് കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് വി ദക്ഷിണാമൂർത്തി. പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: കരിമ്പുഴ വന്യജീവി സംഗീതത്തിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ സുഗന്ധവ്യഞ്ജന സസ്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: കരിമ്പുഴ വന്യജീവി സംഗീതത്തിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ സുഗന്ധവ്യഞ്ജന സസ്യം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കാർഷിക മേഖലയിലെ വാർത്തകളുമായി നമസ്തേ അനന്തപുരിയിൽ. ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ളതും പുതിയതായി രൂപീകരിക്കുന്നതുമായ കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവേളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22 വൈകുന്നേരം 5 മണി വരെയാണ്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 30 ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. LP വിഭാഗത്തിലുള്ളവർക്ക് ക്രയോൺസ് ഉപയോഗിച്ചും UP വിഭാഗത്തിന് വാട്ടർ കളർ ഉപയോഗിച്ചും ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗത്തിന് ക്വിസ് മത്സരവും ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9645922324 അല്ലെങ്കിൽ 9048376405 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ ഒരു ഗ്രാജുവേറ്റ് ട്രെയിനിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തുപരീക്ഷ അല്ലെങ്കിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അപേക്ഷകർ കെമിസ്ട്രിയിൽ ബിരുദമോ അല്ലെങ്കിൽ പോളിമർ സയൻസിലോ പോളിമർ ടെക്നോളജിയിലോ ഡിപ്ലോമയോ ഉള്ളവരും 2026 മെയ് 1 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 20 രാവിലെ 9:30 NIRT പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ എഴുത്തുപരീക്ഷ അല്ലെങ്കിൽ വോക്ക് ഇൻ ഇന്റർവ്യൂവിന് തയ്യാറായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0481

0: 2 3 5 3 1 2 7 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റ് www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ നാളെ മുതൽ ഈ മാസം 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 നാളെ ചക്ക വിളവെടുപ്പ് അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8 8 9 1 5 4 0 7 7 8. കാർഷിക നിർദ്ദേശം. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ചു തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് മെയ് 17. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം നോക്കാം.
2: ചരിത്രത്തിൽ ഇന്ന്
3: 1865 ഇന്റർനാഷണൽ ടെലിഗ്രാഫ് യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും മെയ് 17 ലോക ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനമായി ആചരിക്കുന്നു. 1865 മെയ് 17 ആദ്യത്തെ അന്താരാഷ്ട്ര ടെലിഗ്രാഫ് കൺവെൻഷൻ ഒപ്പുവയ്ക്കുകയും ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമാവുകയും ചെയ്തതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഇന്റർനെറ്റ്, വാർത്താവിനിമയ സാങ്കേതിക വിദ്യകൾ എന്നിവ സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയിലും വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുന്നതിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു. 1990 മെയ് 17 ലോകാരോഗ്യ സംഘടന സ്വവർഗ ലൈംഗികതയെ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ഈ ദിവസം അന്താരാഷ്ട്ര ഹോമോഫോബിയ വിരുദ്ധ ദിനമായും ആചരിക്കുന്നു. സമൂഹത്തിനെതിരെയുള്ള അക്രമങ്ങൾ, വിവേചനങ്ങൾ, ഹോമോഫോബിയ എന്നിവയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുക, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള നയരൂപീകരണ വിദഗ്ധർ, പൊതുജനങ്ങൾ എന്നിവരിലേക്ക് ശ്രദ്ധ ആകർഷിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. 1792 മെയ് 17 ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഔദ്യോഗികമായി സ്ഥാപിതമായി. ഇത് ആഗോള സാമ്പത്തിക ചരിത്രത്തിലെ നിർണായക സംഭവമാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള വിപണി മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണിയാണിത്. ഇതിനെ ബിഗ് ബോർഡ് എന്നും വിളിക്കാറുണ്ട്. ലോവർ മാൻഹട്ടനിലെ പ്രശസ്തമായ വാൾസ്ട്രീറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1792 മെയ് 17 ഒപ്പുവെച്ച ബട്ടൺവുഡ് ഉടമ്പടി വഴിയാണ് ഇതിന്റെ തുടക്കം. പ്രാദേശിക സമയം തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഔദ്യോഗിക വ്യാപാരം. വ്യാപാര ദിനത്തിന്റെ തുടക്കവും ഒടുക്കവും കുറിച്ചുകൊണ്ട് ഇവിടെ മുഴങ്ങുന്ന ആചാരപരമായ മണിനാദം ലോകപ്രശസ്തമാണ്. പ്രശസ്ത ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന എഡ്വേർഡ് ജെനർ ജനിച്ചത് മെയ് 17 1749. വസൂരി എന്ന മാരക രോഗത്തിനെതിരെയുള്ള ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്തതിലൂടെ അദ്ദേഹം പ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കന്നുകാലികളെ ബാധിക്കുന്ന കൌപോക്സ് എന്ന ചെറിയ രോഗം വന്ന പാൽക്കാരികൾക്ക് പിന്നീട് മാരകമായ വസൂരി ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ജെന്നർ ഒരു കൌപോക്സ് രോഗിയുടെ ശരീരത്തിൽ നിന്നുള്ള ദ്രാവകമെടുത്ത് ജെയിംസ് ഫിപ്സ് എന്ന 8 വയസ്സുകാരനായ ആൺകുട്ടിയിൽ കുത്തിവെച്ചു. പിന്നീട് ആ കുട്ടിയുടെ ശരീരത്തിൽ വസൂരിയുടെ വൈറസ് പ്രവേശിപ്പിച്ചെങ്കിലും കുട്ടിക്ക് രോഗം ബാധിച്ചില്ല. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ വാക്സിനേഷൻ. പശു എന്നർത്ഥമുള്ള വാക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് അദ്ദേഹം വാക്സിനേഷൻ എന്ന പദം രൂപപ്പെടുത്തിയത്.
2: ചരിത്രത്തിൽ ഇന്ന്

മെയ്ഡ് ഇൻ USA എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. ONV കുറിപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരുപാട് കുട്ടികളുള്ള ഒരു വലിയ കോളേജിൽ പഠിക്കുക എന്നത്. ഡിഗ്രിക്ക് അത് സാധിച്ചില്ലെങ്കിലും പി ജിക്ക് എനിക്കത് സാധിച്ചു. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു കോളേജ് ജീവിതമായിരുന്നു എൻ്റെ സി വി ടിയിലുള്ളത്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹൈപ്പർ ടെൻഷൻ കാരണങ്ങളും ആയുർവേദ ചികിത്സാ സാധ്യതകളും ഡോക്ടർ നിഷ എം ജി സംസാരിക്കുന്നു.
4: സാധാരണയായി 35 മുതൽ 55 വയസ്സുകാർക്കാണ് ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ജീവിതശൈലി കൊണ്ടും ആയുർദൈർഘ്യം കൊണ്ടും വളരെ ചെറുപ്പകാലത്ത് തന്നെ രക്താതിമർദ്ദം ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും 2 തരത്തിലുള്ള രക്താതിമർദ്ദമാണ് കണ്ടുവരുന്നത്: പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ജീവിതശൈലി കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഒരാൾക്ക് ഉണ്ടാകുന്ന രക്താതിമർദ്ദമാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ. എന്നാൽ വ്യക്തമായ മറ്റു രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന രക്താതിമർദ്ദത്തിനെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വ്യായാമമില്ലാത്ത ജീവിതശൈലി, അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി, അമിതമായ മദ്യപാനം, അമിതമായ പുകവലി, ഉപ്പിന്റെ അമിത ഉപയോഗം, മാനസികമായ പിരിമുറക്കം, വാർദ്ധക്യം, പാരമ്പര്യം, രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെയും കൊഴുപ്പിന്റെയും അളവ്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, വൃക്കസംബന്ധമായ രോഗങ്ങൾ, ഇവയെല്ലാം രക്താതിമർദ്ദത്തിന്റെ മുഖ്യ കാരണങ്ങളാണ്. രക്താതിമർദ്ദത്തിൽ പറയത്തക്ക സ്പഷ്ടമായ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന രക്താതിമർദ്ദം ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലമായി ചികിത്സിക്കാതിരിക്കുന്ന രക്താതിമർദ്ദവും പല വിധത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. നേരിയ തലവേദന, തലയ്ക്ക് ഭാരം അനുഭവപ്പെടുക, ഉറക്കക്കുറവ്, അമിതമായ ഹൃദയമിടപ്പ്, അമിതമായി വിയർക്കുക, തലചുറ്റൽ, ചെവിയിൽ മൂളിച്ച കേൾക്കുക, ചുറ്റുമുള്ള വസ്തുക്കൾ തനിക്ക് ചുറ്റും തിരിയുന്നതായി തോന്നുക അഥവാ വെർട്ടിഗോ, കണ്ണിൽ ഇരുട്ട് കയറുക, ഇതൊക്കെ ഏറിയും കുറഞ്ഞും പലരിലും കാണാറുണ്ട്. സ്ഥിരമായുള്ള കൃത്യമായ വ്യായാമം, ഉദാഹരണമായി നടത്തം, ഓട്ടം, നൃത്തം, എയറോബിക് വ്യായാമങ്ങൾ എന്നിവ ശീലിക്കാം. കൃത്യമായ വ്യായാമത്തിലൂടെ ശരീരഭാരത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുന്നു. ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക, കറിയുപ്പ് അതായത് സോഡിയം ക്ലോറൈഡിന് പകരം ഇന്ദുപ്പ് അഥവാ പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിക്കുക, മാനസിക സംഘർഷം, മാനസിക പിരിമുറുക്കം എന്നിവ ധ്യാനം, യോഗ എന്നിവയിലൂടെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും. പശ്ചിമോത്താനാസനം, ശവാസനം,

0: ബാലാസനം, പ്രാണായാമം, സേതുബന്ധ ആസനം എന്നീ ആസനങ്ങൾ രക്താതിമർദ്ദത്തെ ഒരു പരിധിവരെ കുറയ്ക്കുന്നു. കൃത്യമായ ജീവിതശൈലി രക്താതിമർദ്ദം ഉണ്ടാകാതെ നമ്മെ കാക്കുന്നു. ഇതിനായി രാവിലെ ഉറക്കമുണരുക, ലഘുവ്യായാമങ്ങൾ ചെയ്യുക, ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ ശീലിക്കുക, രാത്രി കൃത്യസമയത്ത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക, ആഹാരത്തിൽ വെണ്ണ, നെയ്യ്, പഞ്ചസാര ഇവയുടെ അളവ് നിയന്ത്രിക്കുകയും ചായ, കാപ്പി എന്നിവയുടെ അമിത ഉപയോഗം ഉപേക്ഷിക്കുകയും വേണം. കൂടുതലായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തണം. ഏത്തപ്പഴം, നെല്ലിക്ക, പാടനീക്കിയ പാല്, തൈര്, മോര്, റാഗി, തേൻ എന്നിവ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. നിയന്ത്രണ വിധേയമല്ലാത്ത രക്താതിമർദ്ദം ഉള്ള രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിലുള്ള മരുന്നുകളും ഭക്ഷണ രീതികളും വ്യായാമ മുറകളും ശീലിക്കേണ്ടതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹൈപ്പർ ടെൻഷൻ കാരണങ്ങളും ആയുർവേദ ചികിത്സാ സാധ്യതകളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നിഷ എം ജി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട, മണ്ണന്തല.

0: ചിത്ര പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഒരാൾ മാത്രം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ. തൊഴിലന്വേഷകർക്കായി ഇനി കേൾക്കാം.
1: തൊഴിൽ ദർശനം.
2: കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ജൂനിയർ സ്കെയിൽ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് ബി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ നിയമനമാണ്, 17 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ 1, അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസർ 3, അസിസ്റ്റന്റ് മാനേജർ IT 1, അസിസ്റ്റന്റ് ട്രാഫിക് മാനേജർ ഓപ്പറേഷൻ ആൻഡ് കൊമേഴ്സ്യൽ 4, അസിസ്റ്റന്റ് മെറ്റീരിയൽ മാനേജർ 1, അസിസ്റ്റന്റ് മെക്കാനിക്കൽ എഞ്ചിനീയർ 1, അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം എഞ്ചിനീയർ 1, അസിസ്റ്റന്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ 2, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 1, അസിസ്റ്റന്റ് പേഴ്സണൽ ഓഫീസർ 1, അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ 1. അപേക്ഷാ ഫീസ് 590 രൂപ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം തപാലിൽ അയക്കണം. വിലാസം: സീനിയർ പേഴ്സണൽ ഓഫീസർ, റിക്രൂട്ട്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, 4th ഫ്ലോർ, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്, ബേൽപൂർ, ബേൽപൂർ ഭവൻ, സെക്ടർ 11, പ്ലോട്ട് നമ്പർ 6, CBD, ബേൽപൂർ, നവി മുംബൈ, 40064. വിലാസം ഒരിക്കൽ കൂടി: സീനിയർ പേഴ്സണൽ ഓഫീസർ, റിക്രൂട്ട്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, 4th ഫ്ലോർ, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്, ബേൽപൂർ ഭവൻ, സെക്ടർ 11, പ്ലോട്ട് നമ്പർ 6, CBD, ബേൽപൂർ, നവി മുംബൈ, 40064. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 24. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിനു കീഴിൽ ഹൈദരാബാദിലുള്ള സെല്ലുലാർ ആൻഡ് മോളിക്യുലാർ ബയോളജിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 28 ഒഴിവുണ്ട്. ടെക്നീഷ്യൻ ഒഴിവ് 23. പ്രായം 28 വയസ്സ് കവിയരുത്. ഡ്രൈവർ ഒഴിവ് 1. പ്രായം 27 വയസ്സ് കവിയരുത്. ടെക്നിക്കൽ ഓഫീസർ ഒഴിവ് 4. പ്രായം 30 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 26. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി June 5. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ccmp.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ccmb.res.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. 40 ഒഴിവുണ്ട്. റിഗർ ട്രേഡിലാണ് ഒഴിവ്. ഒഴിവുകൾ: ജനറൽ 16, OBC 13, SC 7, EWS 4. യോഗ്യത: 8ാം ക്ലാസ് പാസ്സായിരിക്കണം. ബിരുദം, ഡിപ്ലോമ, ഉയർന്ന യോഗ്യതയുള്ളവർ അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായം: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിൽ 18-23 വയസ്സിനും ഇടയിൽ, 2003 May 31 2008 May 31 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 30. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinshipyard.in. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക്

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
3: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
4: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
3: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
4: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: ആകാശവാണി അനന്തപുരി FM 101.9 ൽ നമസ്തേ അനന്തപുരിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അനുബന്ധം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം. ഇനി കേൾക്കാം കണ്ടതും കേട്ടതും.
1: ദീപാങ്കുരൻ ചേട്ടാ,
2: ഓ,
1: ഈ പ്ലാൻ അനുസരിച്ച് സമ്മാന തുകയൊക്കെ ഞാൻ എഴുതി വെച്ചു. ഇനി നമ്മുടെ ഷോർട്ട് ഫിലിം അവാർഡിനുള്ള പേര് കൂടി കണ്ടെത്തണം.
2: പേരൊക്കെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ട്. എഴുതിക്കോ. മുഖം പൊത്തിമുക്ക് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം മത്സരം 2.26. എങ്ങനെയുണ്ട്?
1: അത് പൊളിച്ചു. ഇപ്പൊ എന്തിനു ഏതിനു ഈ പോയിന്റ് വെച്ചുള്ള കളിയാണല്ലോ.
2: ആട്ടെ തങ്ക, നീ എഴുതിയതൊക്കെ ഒന്ന് വായിക്ക്, കേൾക്കട്ടെ.
1: മികച്ച ഷോർട്ട് ഫിലിം 2 ലക്ഷം രൂപ, മികച്ച സംവിധായകൻ 1 ലക്ഷം, മികച്ച ഛായാഗ്രാഹകനും നടനും നടിക്കും 50,000 വീതം, മികച്ച സഹനടനും നടിക്കും 25,000 വീതം.
2: മികച്ച ബാലതാരത്തിനുള്ളത് ചേർത്തില്ലേ? പൊങ്ങച്ചക്കാരായ മാതാപിതാക്കള് തേടി പിടിച്ച് അയക്കുന്നേ.
1: ആ ശരി, ഇപ്പം അവാർഡ് തന്നെ ഒരു 5-6 ലക്ഷം രൂപയായല്ലോ. അവാർഡാണെങ്കിൽ 8 എണ്ണമായി.
2: അവാർഡ് എത്ര വേണേലും ആയിക്കോട്ടെ, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ നിർബന്ധം. അതുകൂടി ഉണ്ടെങ്കിലേ മത്സരം ഒരു വലിയ ലെവലിലുള്ളതാണെന്ന് മാലോകർക്ക് തോന്നും. ജൂറിയുടെ തീരുമാനം അന്തിമമാണെന്ന് കൂടി കാച്ച്.
1: പ്രവേശന ഫീസേ 1,000 രൂപയാക്കിയാലോ?
2: ഏയ് വേണ്ട, 500 രൂപ മതി, കൂടുതൽ റീച്ച് കിട്ടിക്കോട്ടെ. നീ ഇപ്പോ എത്ര ഗ്രൂപ്പിൽ അംഗമാണ്?
1: വേണ്ടതും വേണ്ടാത്തതുമായ ഏകദേശം 20-25 ഗ്രൂപ്പിലെങ്കിലും കാണും.
2: ഞാനും അത്രയും കാണും, എല്ലായിടത്തും ഇടണം.
1: അല്ല ദീപേട്ടാ,
2: ആ
1: നമ്മൾ പ്രഖ്യാപിക്കുന്ന അവാർഡ് തുക കൊടുക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അറിയാവുന്ന ഗ്രൂപ്പുകളിലാണെങ്കിലേ പിന്നെ ചോദ്യവും പറച്ചിലോ കൊണ്ടാവൂലേ.
2: എടാ, അതിന് പരസ്യത്തിന് നമ്മുടെ പേര് വെക്കുന്നില്ലല്ലോ. അയക്കുമ്പോഴേ ഫോർവേഡഡ് മെസ്സേജ് ആയിട്ട് അയച്ചാ മതി. എന്നോടൊരാൾ പറഞ്ഞു, അപ്പോൾ
1: മുഖം പൊത്തിമുക്ക് ഷോർട്ട് ഫിലിം അവാർഡ് 2.26 നമ്മള് തൂക്കും.
2: സെറ്റ്.
1: ചേട്ടാ, ഈ പ്രവേശന ഫീസ് നമുക്ക് വരുന്ന അക്കൗണ്ട്,
2: അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. നീ ഒന്ന് കട്ടയ്ക്ക് കൂടെ നിന്നാ മതി. പൈസ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ലേ.
1: ഓ ചേട്ടന്റെ ഒരു ബുദ്ധി. ഈ ബുദ്ധിയാണോ ചേട്ടാ വിമാനം എന്നൊക്കെ പരസ്യത്തിലൊക്കെ പറയുന്നത്?
2: വിമാനം അല്ലടാ, റോക്കറ്റ്. പലരും 500 രൂപയല്ലേ പോട്ടെ എന്ന് വിചാരിക്കും, നമുക്കോ പല തുള്ളി പെരുവെള്ളം.
1: അല്ല, അവരിതൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ.
2: ഞാൻ പറഞ്ഞതെല്ലാം മൊബൈലിൽ അപ്പൊ തന്നെ ടൈപ്പ് ചെയ്തില്ലേ?
1: ഒരു മിനിറ്റ്. ശരിയായി.
2: എന്നാലേ അതെല്ലാം ഫോർവേഡ് മെസ്സേജ് ആക്കിയിട്ട് മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ ചാമ്പിക്കോ
1: ചാമ്പി ചേട്ടാ.
3: ഇത് തങ്കക്കുട്ടന്റെ വീടല്ലേ?
4: അതെ.
3: തങ്കക്കുട്ടൻ ഇവിടെ ഉണ്ടോ?
4: ഉണ്ടല്ലോ, അകത്തുണ്ട്. അല്ല ആരാ?
3: ഞാൻ ഈ സ്റ്റേഷനിലെ SHO ആണ്. തങ്കക്കുട്ടനെ വിളിക്കൂ.
4: ദേ തങ്കേട്ടാ, നിങ്ങളത്തേക്ക് പോലീസ്.
1: എന്ത് പോലീസാ? അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ
3: ആ ചെയ്തത്

0: കുറ്റമല്ലെന്ന് തങ്കക്കുട്ടൻ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ?
1: എന്തൊക്കെയാ ചേട്ടാ ഈ കേക്കുന്നത്? അയ്യോ,
2: അതാ എനിക്കും മനസ്സിലാകാത്തത്.
0: മനസ്സിലാക്കി തരുന്നുണ്ടോ നിനക്ക്?
2: പിടിവിടു സാറേ, പിടാൻ. അയ്യോ
1: അയ്യോ അയ്യോ, വിടു സാറേ, ചേട്ടനൊന്നും ചെയ്യല്ലേ. അയ്യോ ചേട്ടൻ പാവമാ.
0: പാവമാ യവനോ? എത്ര പേരെയാണെന്നറിയാമോ ഇവൻ പറ്റിച്ചത്?
2: പിടിവിട്ടിട്ട് കാര്യം എന്താണെന്ന് പറ. ഞാൻ എന്ത് കുറ്റമാ ചെയ്തത്?
0: ആരായി മുഖം പൊത്തി മുക്ക് ഷോർട്ട് ഫിലിം മത്സരത്തിനോടനുബന്ധിച്ച് പണപ്പിരിവ് നടത്തുന്നത്? അത് നീയല്ലേ?
2: അതോ അത് അത്
0: പറയടാ.
2: അത് ഞങ്ങളെ സാറേ.
0: അതാരായി ഞങ്ങൾ? നിന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടോ?
2: അത് ദീപാങ്കുരൻ ചേട്ടൻ.
0: ആ അങ്ങനെ വഴിക്ക് വാ. ആ ചേട്ടൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അയാളെല്ലാം പറഞ്ഞു.
2: അയ്യോ, ദീപാങ്കുരൻ ചേട്ടനെ എപ്പ പിടിച്ച്?
0: ആ ചേട്ടനെ പിടിച്ചത് കൊണ്ടല്ലേ അനിയനെ തേടി ഞങ്ങൾ വന്നത്.
1: എന്തോ സാറേ, എന്താ കാര്യം?
0: പെങ്ങളെ, നടക്കാത്ത പരിപാടിക്ക് പണപ്പിരിവ് നടത്തുന്ന സംഘത്തിൽപ്പെട്ടയാളാ നിങ്ങളുടെ ഈ ചേട്ടൻ.
1: അയ്യോ,
0: പരാതി ഞങ്ങൾക്ക് കിട്ടി, തെളിവ് സഹിതം പൊക്കി.
1: അയ്യോ,
0: ഓരോ ഉടായ്പ നടത്തി നാട്ടുകാരെ പറ്റിക്കുമ്പോൾ ഓർക്കണം, ഇതുപോലൊരു ദിവസം പിടിവീഴുമെന്നും നാടൊട്ടുക്കും മുഖം കാണിക്കേണ്ടി വരുമെന്നും. എടുക്കട കൈമുഹത്തെന്ന്, നടക്കട സ്റ്റേഷനിലേക്ക്. അവന്റെ ഒരു മുഖം പൊത്തിമുക്ക് മത്സരം.
1: അയ്യോ എന്റെ ചേട്ടായ്യോ.
3: പിന്നണിയിൽ സുഷമാനിൽ, ബിജു കലുവാതുക്കൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ. രചന എൻ സുരേഷ് തൃക്കുന്നപ്പുഴ.

0: വാഴുന്നൂർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: എപ്പോഴും എല്ലാത്തിന്റെയും നല്ല വശം കാണാനായിട്ട് ഒരു ദുരനുഭവം ആയിട്ട് ഒന്നിനെയും എടുക്കേണ്ടതല്ല, അത് പാഠമായിട്ട് എടുത്താൽ മതി. അതായത് നമ്മളെ തിരുത്താൻ ഉള്ള ഒരു പാഠമായിട്ട് എടുത്താൽ മതി.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
0: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: ബിച്ചു തിരുമലിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ദി സിറ്റി.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: യേശുദാസ്, ചിത്ര എന്നിവർ സർഗം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ യൂസഫ് അലി കേച്ചേരി, സംഗീതം രവി ബോംബെ.
1: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
2: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
1: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
0: ഇനി ആകാശകോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. CBSE 9-ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം. July 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുതാ അന്വേഷണ യൂണിറ്റ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ്പ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്ന് PIB അറിയിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്കു ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. ഇന്ന് ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് തീർത്ഥാടകരുമായി അവസാന വിമാനം 108 തീർത്ഥാടകരുമായി പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കാം. ചോദ്യം ഇതായിരുന്നു: കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ സുഗന്ധവ്യഞ്ജന സസ്യം ഏതാണ്? ഉത്തരം: പിമ്പിനെല്ല പിഗ്മിയ. ഉത്തരം ഇതാണ്: പിമ്പിനെല്ല പിഗ്മിയ. ക്യാരറ്റ്, കൊത്തമല്ലി, പെരുംജീരകം എന്നിവയുടെ കുടുംബത്തിലുൾപ്പെട്ട ഈ സസ്യത്തിന് കൊത്തമല്ലിക്ക് സമാനമായ സുഗന്ധവും ചെറിയ ഇലകളും പൂക്കളുമാണുള്ളത്. ഇലഞ്ഞെട്ടുകൾക്ക് നീളം കൂടുതലാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ കെ എ സുജനയുടെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘമാണ് ഈ സസ്യം കണ്ടെത്തിയത്. ഇനി കേൾക്കാം കാലം സാക്ഷി.
1: ഡോക്ടർ സി ആർ സോമൻ, പ്രശസ്ത ജനകീയാരോഗ്യ പ്രവർത്തകനായിരുന്ന ഡോക്ടർ സി ആർ സോമൻ 1930

0: 1947 കോട്ടയത്ത് ജനിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം ബയോ കെമിസ്ട്രിയിൽ MDയും കരസ്ഥമാക്കിയ അദ്ദേഹം ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിൽ നിന്ന് അപ്ലൈഡ് ന്യൂട്രീഷനിൽ MSc ബിരുദവും നേടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബയോ കെമിസ്ട്രി വിഭാഗത്തിൽ ലെക്ചറർ ആയ അദ്ദേഹം 1976 ന്യൂട്രീഷൻ വിഭാഗം ആരംഭിച്ചപ്പോൾ അതിൻ്റെ മേധാവിയായി. സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് ആരോഗ്യരംഗത്തെ ജനകീയ ഇടപെടലുകൾക്ക് തുടക്കം കുറിച്ചു. മെഡിക്കൽ വിഷയങ്ങൾ മാത്രമല്ല, തത്വചിന്ത, സാഹിത്യം, കല, ധനശാസ്ത്രം, ചരിത്രം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളിൽ ഡോക്ടർ സോമന് അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. ആരോഗ്യമേഖലയിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ നിരന്തരം പോരാടിയ ഡോക്ടർ CR സോമൻ 2009 നവംബർ 6 72-ാമത്തെ വയസ്സിൽ അന്തരിച്ചു.
1: വൃദ്ധന്മാരുടെ ആഹാരാവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ ന്യായമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇതാണ്, ആരാണ് വൃദ്ധന്മാർ? മധ്യവയസ്സിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കുള്ള കാൽവയ്പ് ഏത് പ്രായത്തിലാണ് സംഭവിക്കുന്നത്? കൃത്യമായ ഒരു നിർവചനം അസാധ്യമാണ് എന്നതാണ് വാസ്തവം. വാർദ്ധക്യത്തെപ്പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങളും നിർവചനവും എല്ലാം ഒരു പരിധിവരെ ഒരു ജനതയുടെ ജീവിത ദൈർഘ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിത ദൈർഘ്യം 50 വയസ്സ് മാത്രമുള്ള ഒരു സമൂഹത്തിൽ 45 വയസ്സായ ഒരു വ്യക്തിയെ വയോവൃദ്ധനായി പരിഗണിക്കും. എന്നാൽ ജീവിത ദൈർഘ്യം 75 വയസ്സുള്ള ഒരു ജനതയ്ക്ക് 45 വയസ്സ് മധ്യവയസ്സിൻ്റെ തുടക്കം മാത്രമാണ്. കേരളത്തിൽ ജീവിത ദൈർഘ്യം ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ശരാശരി. നമ്മുടെ സമൂഹത്തിൽ 60 വയസ്സിനു മേലുള്ളവരെയാണ് വൃദ്ധർ എന്ന് നിർവചിക്കുന്നത്. 1981 സെൻസസ് പ്രകാരം 60 വയസ്സിനു മുകളിലുള്ളവർ ആകെ ജനസംഖ്യയുടെ 7.5% ആയിരുന്നു. 1991 ആകുമ്പോഴേക്കും ഇവരുടെ സംഖ്യ ജനസംഖ്യയുടെ 8.8% ആകുമെന്നാണ് കണക്ക്. അതായത് ഇന്നിപ്പോൾ ഏതാണ്ട് 21 ലക്ഷം പേരെങ്കിലും 60 വയസ്സ് കഴിഞ്ഞവരായി കേരളത്തിലുണ്ട് എന്ന് സാരം. വൃദ്ധരിൽ താരതമ്യേന കൂടുതലും സ്ത്രീകളാണ് എന്നതും അർത്ഥവത്താണ്. ജീവിത ദൈർഘ്യം സ്ത്രീകളിലാണ് കൂടുതൽ എന്നതുകൊണ്ടാണ് ഇത്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള കാലത്ത് വൃദ്ധന്മാരുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഗൗരവപൂർണമാകും എന്നതിന് സംശയമില്ല. വാർദ്ധക്യകാലത്ത് പ്രത്യേകമായ ആഹാര പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അവ ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. മധ്യവയസ്സ് കഴിയുമ്പോഴേക്കും ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെയും അവയവങ്ങളുടെയും ഘടനയിലും പ്രവർത്തനക്ഷമതയിലും ക്രമേണയെങ്കിലും മാറ്റങ്ങൾ വരുന്നു എന്ന കാര്യം പരിഗണനാർഹമാണ്. യുവത്വത്തിൻ്റെ പ്രസരിപ്പ് എന്നേക്കുമായി ശരീരത്തിന് നഷ്ടപ്പെടുന്നു എന്ന് സാരം. സ്വാഭാവികമായും ആഹാരത്തിലൂടെ ലഭിക്കേണ്ട പോഷണ മൂല്യങ്ങളുടെ അളവിലും വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്നു.
0: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ഡോക്ടർ CR സോമന്റെ ശബ്ദം.
2: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 18 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം പഞ്ചപാണ്ഡവർ.
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
2: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരികൾ.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
3: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
4: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
3: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
4: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
0: നമുക്ക് ചുറ്റും സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മണി മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. പേരൂർക്കട, ശാസ്തമംഗലം എന്നിവിടങ്ങളിൽ നിന്ന് സ്റ്റാച്യു വഴി പോകുന്ന വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, വിമൻസ് കോളേജ് ജംഗ്ഷൻ, തൈക്കാട് വഴി പോകണം. PMG ഭാഗത്തുനിന്ന് സ്റ്റാച്യു വഴി പോകുന്ന വാഹനങ്ങൾ GV രാജ, LMS, മ്യൂസിയം, മാനവീയം റോഡ്, ആൽത്തറ, വഴുതക്കാട്, വിമൻസ് കോളേജ് ജംഗ്ഷൻ, തൈക്കാട് വഴി പോകണം. ഓവർബ്രിഡ്ജ് ഭാഗത്തുനിന്നും സ്റ്റാച്യു വഴി പോകുന്നവർ ഓവർബ്രിഡ്ജ്, തമ്പാനൂർ, മോഡൽ സ്കൂൾ, പനവിള, ബേക്കറി മേൽപ്പാലം വഴി പോകണം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തുന്നവരുടെ വാഹനങ്ങൾ പുത്തരിക്കണ്ടം, മാഞ്ഞാലിക്കുളം, ജനറൽ ഹോസ്പിറ്റൽ, സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ട്, പൂജപ്പുര LBS, കോളേജ് ഗ്രൗണ്ട്, LMS, ചാല ബോയ്സ് ഹൈസ്കൂൾ, മോഡൽ സ്കൂൾ, വിമൻസ് കോളേജ് പാളയം, മൾട്ടിലെവൽ കാർ പാർക്കിംഗ്, വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി, ആർട്സ് കോളേജ്, ടാഗോർ തിയേറ്റർ എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യാം. വാട്ടർ അതോറിറ്റി വണ്ടിത്തടം സെക്ഷന് കീഴിലുള്ള വെള്ളായണി ജലശുദ്ധീകരണശാലയിൽ അടിയന്തര ശുചീകരണം നടക്കുന്നതിനാൽ 19 രാവിലെ 6 മണി മുതൽ 20 രാവിലെ 6 മണി വരെ കല്ലിയൂർ, വെങ്ങാനൂർ, പള്ളിച്ചൽ പഞ്ചായത്തുകളിലും വിഴിഞ്ഞം ഹാർബർ, കോവളം, വെള്ളാർ, പുഞ്ചക്കരി, പൂങ്കുളം, വേങ്ങാനൂർ, കോട്ടപ്പുറം, തിരുവല്ലം വാർഡുകളിലും സമീപ പ്രദേശങ്ങളിലും ജലവിതരണം തടസ്സപ്പെടും. രാജ്യാന്തര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് പാർക്ക് വ്യൂ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ചരിത്ര പൈതൃക മ്യൂസിയം നാളെ പ്രവർത്തിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറിയിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലുപാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ https://nri.ihrd.ac.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. www.cemoonar.ac.in/admission എന്ന കോളേജ് വെബ്സൈറ്റ് വഴി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കാവുന്നതാണ്. May 19 രാവിലെ 10 മണി മുതൽ June 8 വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റൌട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം June 10 വൈകുന്നേരം 4 മണിക്ക് മുൻപ് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലും IHRD വെബ്സൈറ്റായ www.ihrd.ac.in മുഖാന്തരവും ലഭ്യമാണ്. നമുക്ക് ചുറ്റുമാണ് കേട്ടത്.

0: വെങ്കലം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ, ചിത്ര പാടിയ ഗാനം.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
4: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
3: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
0: യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം അനന്തനും അപ്പുക്കുട്ടനും ആനയുണ്ട്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ചിത്രം മാളൂട്ടി. ജി വേണുഗോപാലും സുജാതയും പാടിയ ഗാനം. പഴവിള രമേശിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരീശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരീശാല.
1: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
1: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: എന്താണ് ഇനി ചെയ്യുക? ഈ ചോദ്യവുമായി മാസ്റ്ററുടെ ഭാര്യ ഉമ്മറത്തേക്ക് വന്നു. മാസ്റ്റർ ചൂളിപ്പോയി. അയാൾക്ക് അവരെ സ്നേഹവും ഭയവുമാണ്. നല്ല ഭരണപാഠവുമുള്ള ഒരു സ്ത്രീയായിരുന്നു മാധവിയമ്മ. തനിക്കു ഭരിക്കാൻ സാമ്രാജ്യവിസ്തൃതി പോരാ എന്ന ആക്ഷേപം ഈ കാലം അത്രയും അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ തന്നെ ആ സ്ത്രീ പറയുകയുണ്ടായി, ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല. 2 കുട്ടികളായിട്ടും ആ ആക്ഷേപം നിലനിൽക്കുന്നു. ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല. മാസ്റ്റർ ആ അഭിപ്രായം ചെവിക്കൊള്ളുകയുമില്ല. പക്ഷേ ഒരു സ്കൂൾ മാസ്റ്ററുടെ സാമ്രാജ്യം വലുതായാൽ എത്രത്തോളം വലുതാവും? എന്തൊക്കെ ചെയ്താലും ഒടുവിൽ ഭാര്യയിൽ നിന്ന് വരുന്നത് നെടുവീർപ്പാണ്. ഇതൊക്കെ എൻ്റെ തലയിലെടുത്താണ്. എത്ര പേർ വന്ന് ആലോചിച്ചാണ്? അവരൊക്കെ ഇന്ന് വലിയ വലിയ സ്ഥിതിയിലായിരിക്കുന്നു. എൻ്റെ സ്ഥിതിയോ? ഈ ചർച്ച മൂത്തു വരുമ്പോൾ മാസ്റ്റർക്ക് സ്വൽപ്പം കലി കയറും. തൻ്റെ ധനസ്ഥിതിയേക്കാൾ തൻ്റെ പൗരുഷത്തെയാണ് ആ സ്ത്രീ ചോദ്യം ചെയ്യുന്നതെന്ന ഒരു തോന്നലാണ് മാസ്റ്റർക്ക്. പല്ലിറുമി സഹിക്കാൻ ശ്രമിക്കും. ഭാര്യയുടെ ചർച്ചായോഗം മുന്നോട്ട് തന്നെ പോവും. എന്നിട്ടും സഹിക്കും. ഒടുവിലാണ് ആ പതിവ് വാചകം വരുന്നത്, കഴിവുള്ള ആണുങ്ങൾക്ക് വാഴാനും വിധി വേണം. എന്നാൽ വന്ന വൈശ്രവണന്മാരുടെ കൂടെ അങ്ങ് എഴുന്നള്ളമായിരുന്നില്ലേ? മാസ്റ്റർ ഒരൊറ്റ ചീറ്റൽ, അതൊരു യുദ്ധത്തിനുള്ള കാഹളം വിളിയാണ്. എൻ്റെ മുഖത്തു നോക്കി ഇത് പറയാൻ തോന്നുന്നല്ലോ. മാധവിയമ്മ ഈറ്റുപാമ്പിനെ പോലെ അടുക്കും. എന്താ പറഞ്ഞാല്? എന്നെ മാനിക്കുന്നില്ലെങ്കിൽ പോട്ടെ, എന്നെ ഒരു തറവാട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നതല്ലേ, അതോർക്കണ്ടേ? ആ തറവാടിൻ്റെ നിർത്ത്, നിൻ്റെ തറവാട്ടിലെ പുല്ലുവട്ടി ചുമരുകൂടി പൊന്നുകൊണ്ടാവും. അതിന് ഞാനെന്തു വേണം? എന്തു വേണം എന്ന് ഇപ്പോൾ ഓർത്താൽ പോരാ? ഓ, നിന്റെ സൗന്ദര്യം കണ്ടങ്ങ് മയങ്ങിപ്പോയി ഞാൻ. എന്നിട്ടേ, ഒരു വാചകം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പൊട്ടിക്കരച്ചിൽ കേൾക്കും. മാധവിയമ്മയുടെ ആ പൊട്ടിക്കരച്ചിൽ അനേകം പരാതി പറച്ചിലിനും സ്വയം ശപിക്കലുകൾക്കും വഴുതിയിറങ്ങാനുള്ള ഒരു ഏണി മാത്രമാണ്. കരച്ചിലും പറച്ചിലും ഇടകലർന്നങ്ങനെ വരും. എൻ്റെ മനസ്സ് ഒന്ന് കാണാൻ ആളുണ്ടോ? ഞാൻ എത്ര അനുഭവിക്കുന്നു. അതുകൊണ്ടും ചിലപ്പോൾ രാമൻ മാസ്റ്റർ കീഴടങ്ങിയില്ലെന്ന് വരും. അയാളുടെ പൗരുഷമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അയാളും വാക്കിന് വാക്ക് ഉത്തരം പറയും. എൻ്റെ മനസ്സ് ആരെങ്കിലും കാണുന്നുണ്ടോ? ഞാനെന്തെല്ലാം അനുഭവിക്കുന്നു. ഇത്രയും ആയാൽ പിന്നെ ഒരു അപസ്മാരബാധ വരും. മാധവിയമ്മ മറിഞ്ഞങ്ങോട്ട് വീഴും. കൈയും കാലും ഇട്ട് തല്ലും. കൂടെ കൂടെ നെഞ്ചിലിടിക്കും. വായിൽ നിന്ന് നുരയും പതയും ചാടും. വല്ലാത്തൊരു കൂർക്കം വലിയും. കൂട്ടത്തിലൊരു അലർച്ച. ഇപ്പൊ പൊട്ടിക്കും ഞാൻ, കെട്ടുതാലി അരുതേ. രാമൻ മാസ്റ്റർ അവരുടെ കൈ കടന്നുപിടിച്ച് താങ്ങിയെടുത്തുകൊണ്ടുപോയി കിടത്തി ശുശ്രൂഷിക്കുകയായി. സാന്ത്വനങ്ങൾ പറയുകയായി. പിന്നെ 2 ദിവസത്തിന് അടുക്കളപ്പണി കൂടി രാമൻ മാസ്റ്ററുടെ ഡ്യൂട്ടിയാണ്. ഈ കലഹങ്ങൾക്കിടയിൽ മാധവിയമ്മ 3 പ്രസവിച്ചു. 2 പെൺകുട്ടികളും 1 ആണും.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക്

0: ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
4: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണതല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
1: പ്രിയ ശ്രോതാക്കളെ, തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് കിഴക്കൻ മലയോരത്തെ ക്രിസ്തീയ ജീവിതത്തെ പശ്ചാത്തലമാക്കി രചിച്ച ചില പ്രണയഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വരികളെഴുതിയത് പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി ലോറ നീ എവിടെ എന്ന ചിത്രത്തിനു വേണ്ടി എ എം രാജ, ബി വസന്ത എന്നിവർ പാടിയ ഗാനമാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എം എസ് ബാബുരാജ്.

ഒരു ഗാനം കൂടി കേൾക്കാം. തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ. ചിത്രം അവൾ അല്പം വൈകിപ്പോയി. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. യേശുദാസ് പാടിയ ഗാനം.

0: കിഴക്കൻ മലയോരത്തെ ക്രിസ്തീയ ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച ചില പ്രണയഗാനങ്ങളാണ് നാം ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
3: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: തേടിയ വെള്ളി കാലിൽ ചുറ്റി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന എ പി ഗോപാലൻ, സംഗീതം സിയ വഹാബ്.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവനം മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
6: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
5: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
6: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
0: ഈ പറക്കും തളിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുകയാണ്. നമസ്തേ അനന്തപുരിയിൽ ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി. ഇനി കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: മുല്ലത്തലി ഇവിടെ ഏറ്റുകൊണ്ടകലെ മുല്ലത്തലിന് കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമു വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീതിരുമാലിക്കാറ്റേ
1: വന്തിക്കിത് വഴി വന്ന ദേവിയുടെ കൊഞ്ചിക്കുളികണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

ഇന്ന് ഗാനോപഹാരത്തിൽ 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനോപഹാരത്തിൽ ആദ്യം ഹൃദയം എന്ന ചിത്രത്തിനുവേണ്ടി സച്ചിൻ ബാലുവും മേഘാ ജോസ്കുട്ടിയും പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം ഹിഷാം അബ്ദുൾ വഹാബ്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അരുൺ ആലാട്ടിന്റെ വരികൾക്ക് രാഹുൽ സുബ്രഹ്മണ്യൻ സംഗീതം നൽകി. മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണിനി. ചിത്രം ഹോം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഇനിയൊരു നമ്പർ 9496559321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരം തുടരുന്നു. ചിത്രം മലൈക്കോട്ടൈ വാലിബൻ. ശ്രീകുമാർ വക്കീലും അഭയ ഹിരൺമയയും പാടിയ ഗാനം. ഗാനരചന PS റഫീഖ്, സംഗീതം പ്രശാന്ത് പിള്ള, PS റഫീഖ് എന്നിവർ.

0: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ
1: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
0: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
1: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
2: രഞ്ജിൻ രാജ് സ്വന്തം സംഗീതത്തിൽ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ അടുത്തത്. വരികളെഴുതിയത് BK ഹരിനാരായണൻ. ചിത്രം മാളികപ്പുറം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: ഗാനോപഹാരമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. സുഹൈൽ കോയ, റയാൻ എന്നിവരുടെ വരികൾക്ക് ജേക്സ് ബിജോയ്സ് സംഗീതം നൽകി. ഹനാൻ ഷാ, റയാൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര.
3: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ദിനാഥ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം നൽകി. ഹരിചരൺ, സാധിക എന്നിവർ പാടിയ ഗാനം ചിത്രം സുമതി വളവ്.

ഗാനോപഹാരത്തിൽ ഇനി ജയ് ഗണേഷ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് മധു ബാലകൃഷ്ണൻ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശങ്കർ ശർമ്മ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 33 നിന്ന് 37 ഉയർത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധന പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ നയപരമായ നിലപാട് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് CNG വില 1 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ ഡൽഹിയിൽ 1 കിലോ CNGയുടെ വില 80 രൂപ 9 പൈസയായി വർദ്ധിച്ചു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. ഇന്ന് കുടുംബശ്രീ ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് 1998 May 17 സംസ്ഥാനത്ത് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം ദ്രുതഗതിയിൽ. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പ് ആരംഭിക്കാം. അച്ഛാ പാമ്പ് പാമ്പ് ഓടിവായോ! കൊച്ചുമകന്റെ നിലവിളി കേട്ടാണ് അച്ഛൻ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അവന്റെ മുഖത്ത് പരിഭ്രമം. എവിടെ പാമ്പ്? ദാ അവിടെ അവിടെ! കൊച്ചുമകൻ മണ്ണിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഇളകിക്കിടക്കുന്ന മൺകട്ടകൾക്കിടയിലേക്ക് ഒരു മണ്ണിര ഇഴഞ്ഞു പോകുന്നത് കണ്ടു. ആ മണ്ണിരയെ കണ്ടിട്ടാണ് മകൻ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചത്. അതൊരു മണ്ണിരയാ മോനെ, ഒന്നും ചെയ്യില്ല. അവന്റെ കവിളത്ത് തട്ടി അച്ഛൻ ആശ്വസിപ്പിച്ചു. തെല്ലുനേരം നോക്കി നിന്ന് അയാൾ ചിന്തിച്ചു, മണ്ണിര, താനൊരു മണ്ണിരയെ കണ്ടിട്ട് എത്ര നാളായി. അയാൾ തന്നോട് തന്നെ പറഞ്ഞു, മണ്ണറകളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഈ കക്ഷിയെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാനും കാണുന്നത്. അയാൾ മെല്ലെ ചിരിച്ചു, പിന്നെ മകനെയും കൂട്ടി വീടിനകത്തേക്ക് നടന്നു. രാത്രിയിൽ പാടത്തും പറമ്പിലുമൊക്കെ പാറിക്കളിക്കുന്ന മിന്നാമിന്നിയെ നാം കണ്ടിട്ട് എത്ര നാളായി. മഴ പെയ്തു തോരുമ്പോൾ തോട്ടുപക്കത്തിരുന്ന് കരകരപാടുന്ന തവളക്കൂട്ടത്തിന്റെ കരച്ചിൽ എത്രയോ ദൂരെയാണ് നാം കേട്ടത്. ഒരു കുയിലിന്റെ പാട്ടിനൊപ്പം നീട്ടിക്കൂകിയിട്ട് എത്ര നാളായി. ചെവി അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് കടലിരമ്പം കേട്ട കാലവും എത്രയോ ദൂരെയാണ് അല്ലേ. ഓർമ്മകളിലേക്ക് ആ ശബ്ദവും നിറവും മണവുമെല്ലാം വീണ്ടും എത്താത്തത്ര ദൂരെയായി.

ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ്, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കരിമൺകുളത്തുള്ള സന്തോഷ് കുമാറാണ്. അദ്ദേഹം ആകാശവാണിയുടെ വാട്സാപ്പിലേക്കാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. സന്ദേശം വായിക്കാം. ഒന്നാം ക്ലാസ് സ്കൂൾ ഓർമ്മകൾക്ക് മനോഹരമായ ഒരു ഗന്ധമുണ്ട്. ഒന്നാം ക്ലാസ്സിലെ ടീച്ചറും കൃഷ്ണൻകുട്ടി സാറും, കണക്ക് പഠിക്കാത്തതിന് ബെഞ്ചിൽ കയറ്റി നിർത്തിയ സാംറോയ് സാറും, സങ്കടം വരുമ്പോൾ തലോടിയിരുന്ന മലയാളം മാഷും ഗംഗൻ മാഷും വല്യ ടീച്ചറും, കഞ്ഞി വയ്ക്കുവാൻ കിണറ്റിൽ നിന്നും വെള്ളം കോരി കൊടുക്കുമ്പോൾ മാധവി അമ്മുമ തരുന്ന മധുരമുള്ള മിഠായികൾ, സ്കൂളിനടുത്ത് മിഠായി വിൽക്കുന്ന സരസ്വതി ചേച്ചി, എത്ര സുന്ദരമായിരുന്നു ആ ലോകം. വളർന്നു വലുതായപ്പോൾ പഴയ ഓർമ്മകൾ ഒരു സുഗന്ധം പോലെ എന്നെ പൊതിയുന്നു. പക്ഷേ കൗമാരത്തിലും

യൗവനത്തിലും ഓർമ്മകൾക്ക് ആ പഴയ മണമില്ലാതെ പോയതുകൊണ്ടാകാം ബാല്യത്തിലെ ഓർമ്മകളുടെ മണവും പതുക്കെ മാഞ്ഞു തുടങ്ങിയത്. ഈ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു ഗാനം സമർപ്പിക്കുന്നു. 2 ജന്മം എന്ന ചിത്രത്തിനു വേണ്ടി വാണിജ്യറാം പാടിയ ഓർമ്മകൾ എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ സന്തോഷ് കുമാർ, കരിമൺകുളം, വട്ടിയൂർക്കാവ്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. 2 ജന്മം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ എഴുതി, എം ജെ രാധാകൃഷ്ണൻ സംഗീതം നൽകി, വാണിജ്യറാം പാടിയ ഗാനം.

ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കട്ടെ. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഹരിപ്പാട് കൃഷ്ണമംഗലത്ത് മംഗൽ കെ കുമാർ. വളരെ വ്യത്യസ്തതയുള്ളൊരു പേരാണല്ലോ ഇത്, മംഗൽ കെ കുമാർ. കത്ത് വായിക്കാം. എൻ്റെ മക്കളുടെ ബാല്യകാലത്തിലെ നിറമങ്ങാതെയുള്ള ഒരു ഓർമ്മയാണ് അവരുടെ രാധ.

എന്ന ചാമ്പയ്ക്ക ആൻറ്റി. എല്ലാം വ്യത്യസ്തമാണല്ലോ. വൈകിട്ട് സ്കൂൾ വിട്ട് തിരികെ വരുന്ന അവർക്ക് കിട്ടാറുള്ള ആ ചുവന്ന ചാമ്പയ്ക്കയും ആൻറ്റിയുടെ ചിരിയും വർഷങ്ങൾ 30 കഴിഞ്ഞെങ്കിലും ഒളിമങ്ങാതെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഇന്നും ആ ഓർമ്മകൾ അവർ ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുണ്ട്. മകനും മകളും എല്ലാം ഉദ്യോഗസ്ഥരായെങ്കിലും ഈ ഓർമ്മകൾ മരിച്ചിട്ടില്ല. 8 May ആ ആൻറ്റി ഈ ലോകത്ത് നിന്നും വിട്ടുപോയിട്ട് 2 വർഷമാകുന്നു. ആ കുടുംബത്തിലെ അംഗങ്ങൾ അന്നും ഇന്നും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. ഞായറാഴ്ചയിലെ ഓർമ്മിച്ചപ്പിലൂടെ ഒരു നല്ല ഗാനം. ആ ചേച്ചിയുടെ മക്കളായ രാജേഷിനും രജനിക്കും കൊച്ചുമക്കളായ വിഷ്ണു, ദുർഗ, രാഹുൽ എന്നിവർക്കും ആ ആൻറ്റിയുടെ ഭർത്താവായ മണിയൻ ചേട്ടനും പിന്നെ എന്നെ പോലെ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്കും കേൾപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് സ്നേഹത്തോടെ മംഗൽ കെ കുമാർ, കൃഷ്ണമംഗലത്ത്, ഹരിപ്പാട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാമല്ലോ. 1987 പുറത്തിറങ്ങിയ വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിന് വേണ്ടി ഷിബു ചക്രവർത്തി എഴുതി, SP വെങ്കടേഷ് ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: രജേഷ് ഐരമൺ നില, അദ്ദേഹം അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളത്ത് നിന്നാണ് രതേഷ് ഐരമൺ നില കത്ത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, അറിവിലൂടെ ആനന്ദം പകരുന്ന ഗുരുതുല്യനായ ആകാശവാണിക്കും അവതാരകർക്കും എന്റെ ആദരമറിയിക്കുന്നു. ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ഏറെ ഇഷ്ടമാണ്. ഓർമ്മച്ചപ്പ്, അക്ഷരച്ചപ്പ്, ഗ്രാമകേരളം, സഞ്ചാരി, വയലും വീടും തുടങ്ങിയ പരിപാടികൾ കൂടുതൽ ഇഷ്ടമാണ്. മെയ് 10-ാം തീയതി ഞായറാഴ്ച അമ്മയുടെ 72-ാം പിറന്നാളാണ്. അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് തിരുവനന്തപുരം നാവായിക്കുളത്തുള്ള രജേഷ് ഐരമൺ നില ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം ഏതാണ് എന്ന് അദ്ദേഹം കത്തിൽ എഴുതിയിട്ടില്ല. അമ്മയുടെ 72-ാം പിറന്നാളല്ലേ, നല്ലൊരു ഗാനം ആകാശവാണി തന്നെ കേൾപ്പിച്ചാലോ? അമ്മക്കിളിക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറമെഴുതി രവീന്ദ്രൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനം അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഗാനമിതാ.

ഓർമ്മച്ചപ്പിൽ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കായംകുളം പുതുപ്പള്ളിയിൽ നിന്നും കെ പുരുഷൻ. കത്ത് വായിക്കാം. 2025 മെയ്യിലാണ് ഞാൻ ഓർമ്മച്ചപ്പിലേക്ക് അവസാനമായി കത്തെഴുതിയത്. ഇന്ന് ഞാൻ എന്റെ കപ്പൽശാലയിലെ സേവനകാലത്തെ ഓർമ്മയാണ് പങ്കുവയ്ക്കുന്നത്. 1964 റിലീസ് ചെയ്ത ചിത്രമായിരുന്നു കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത മണവാട്ടി. സത്യൻ, മധു, രാഗിണി, കെ ആർ വിജയ എന്നിവർ പ്രധാന റോളുകളിൽ അഭിനയിച്ച ചിത്രം പുറത്തിറങ്ങുമ്പോൾ എനിക്ക് പ്രായം 9. പുതുപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിൽ 4 ക്ലാസ്സിൽ പഠിക്കുന്നു. അന്ന് കായംകുളത്ത് 2 തിയേറ്ററും ഓച്ചിറയിൽ 1 തിയേറ്ററും മാത്രമേ ഉള്ളൂ. അക്കാലത്ത് സിനിമ എന്തെന്ന് പോലും അറിയാത്ത കാലം. മാസത്തിൽ ഒരു ഞായറാഴ്ച അച്ഛൻ ഓച്ചിറയിൽ തൊഴാനായി പോകും. വൈകിട്ടേ തിരിച്ചു വരും. വല്ലപ്പോഴുമൊക്കെ എന്നെയും കൂട്ടും. അങ്ങനെ ഒരിക്കൽ എന്നെ പ്രീമിയർ തിയേറ്ററിൽ കൊണ്ടുപോയി ശ്രീ അയ്യപ്പൻ എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണിച്ചു തന്നു. പക്ഷേ മണവാട്ടി കാണാൻ പറ്റിയില്ല. 1980 കപ്പൽശാലയിൽ ജോലി കിട്ടി തേവര പ്രിയ ലോഡ്ജിൽ താമസം. കൂട്ടുകാരായി റൂംമേറ്റ് പൊടിക്കുഞ്ഞും പോർട്ട് ട്രസ്റ്റ് ജീവനക്കാരായ കരുനാഗപ്പള്ളി സ്വദേശി തോമസും അങ്കമാലി സ്വദേശി സജീവനും മറ്റും. അന്ന് തേവരയിൽ ഒരു ഓലക്കൊട്ടക ഉണ്ടായിരുന്നു, തേവര സുരേഷ്. മിക്ക പഴയ മലയാള ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ മണവാട്ടി എന്ന സിനിമയും എത്തി. ഞങ്ങൾ 3 പേരും സെക്കൻഡ് ഷോ കാണാൻ പോയി. രാഗിണിയാണ് മണവാട്ടിയായി വേഷമിട്ടത്. സത്യന്റെ പ്രണയിനി രാഗിണിയായിരുന്നെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ആ വിവാഹം നടന്നില്ല. സത്യൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം മറ്റൊരു വിവാഹം ചെയ്യുന്നു. പിന്നീട് സത്യന്റെ അനുജനായി വേഷമിട്ട മധുവിനെ കൊണ്ട് രാഗിണിയെ വിവാഹം കഴിപ്പിക്കാൻ ധാരണയായി. ആ സന്തോഷത്തിനിടയിൽ മധു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഒരു അസുഖം പിടിപെട്ടു. അസുഖം ഭേദമായെങ്കിലും വിവാഹ ജീവിതം അസാധ്യമായി. അതോടെ മണ്ണിലും വെണ്ണിലും മണവാട്ടിയായി മാത്രം നായികയ്ക്ക് കഴിയേണ്ടി വരുന്നു. ഈ കഥ വളരെ മനോഹരമായി സേതുമാധവൻ അണിയിച്ചൊരുക്കി. സത്യൻ, മധു, രാഗിണി എന്നിവരുടെ അഭിനയ മികവ് ചിത്രത്തിന്റെ വിജയത്തിന് ഊടും പാവം നൽകി. അങ്ങനെ 1964 പുറത്തിറങ്ങിയ ചിത്രം 1985 എനിക്ക് കാണാൻ സാധിച്ചു. ആ സ്മരണ എന്നും എന്നിലുണ്ട്. വയലാർ ദേവരാജൻ ടീമിന്റെ 8 ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു മണവാട്ടി. അതിൽ ഇന്നും ഓർമ്മയുള്ളത് പറക്കും തളികയിൽ പാതിരാ തളികയിൽ പണ്ടൊരു രാജകുമാരൻ, മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം മുത്തം തന്നുറക്കാം ഞാൻ, അഷ്ടമുടി കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ നീ എന്നെ നിനക്കിഷ്ടമായോ. ഈ ഗാനങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമായി. ചിത്രത്തിന്റെ അവതരണ ഗാനമായ ഇടയകന്യകയെ പോവുക നീ ഈ അനന്തമാം ജീവിതവീഥിയിൽ ഇടറാതെ കാലിടറാതെ, കാട്ടിലെ കുയിലൻ കൂട്ടിൽ കാക്ക പണ്ടൊരു മുട്ടയിട്ടു, എല്ലാ കാലത്തെയും ഹിറ്റായ ദേവദാരു പൂത്ത നാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ, അങ്ങനെ അങ്ങനെ ഒന്നിനൊന്ന് പ്രിയപ്പെട്ട ഗാനങ്ങൾ. ഈ ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ദേവദാരു പൂത്ത നാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ എന്ന ഗാനമാണ്. ഈ ഗാനം അകാലത്തിൽ ചരമമടഞ്ഞ പ്രിയ ഗായകൻ AM രാജയ്ക്ക് വേണ്ടിയും സമർപ്പിക്കുന്നു എന്നും കെ പുരുഷൻ കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേട്ടാലോ? മണവാട്ടി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, ജെ ദേവരാജൻ ഈണം പകർന്ന് AM രാജ പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം ഓർമ്മച്ചെപ്പ് തുടരും. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി.

0: റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഓർമ്മച്ചപ്പ് തുടരുന്നു.

0: മഴ.
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
0: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
5: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
4: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
5: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഓർമ്മച്ചപ്പ് തുടരുന്നു.
9: തിരുവനന്തപുരം കേശവദാസപുരത്ത് നിന്നും കെ സുഗുണൻ അയച്ച സന്ദേശമാണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഞാൻ കേശവദാസപുരത്ത് നിന്നും കെ സുഗുണൻ. കഴിഞ്ഞ 5 ദശാബ്ദങ്ങൾക്ക് മുമ്പ് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു എന്ന രാജഹംസ

ത്തിലെ നിത്യഹരിത അമൂല്യമായ പ്രേമഗാനം എന്റെ ഹൃദയത്തിന്റെ ഓർമ്മച്ചപ്പിൽ ആസ്വാദന കുസുമം വിരിയിച്ചിട്ടുള്ളതാണ്. എനിക്ക് മരണമില്ലെന്ന് 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാടിയ വയലാറിന്റെ ഈ ഗാനകവിതയ്ക്കും മരണമില്ലെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അക്കാലത്തും യഥാർത്ഥത്തിൽ ഇന്നും മലയാളികൾ പ്രണയിക്കുന്നതും വിരഹദുഃഖം അനുഭവിക്കുന്നതും ജീവിതത്തിന്റെ നശ്വരതയെപ്പറ്റി അഗാധമായും തത്വബോധാധിഷ്ഠിതമായും ചിന്തിച്ചു തുടങ്ങിയതും വേർപാടിന്റെ തീവ്ര ദുഃഖമറിയുന്നതും വയലാർ കവിതാ ഗാനകുസുമങ്ങളുടെ പൂമ്പൊടിയേറ്റാണ്. അദ്ദേഹം രചിച്ച അവിസ്മരണീയമായ അനശ്വര അമൂല്യ നിത്യവാടാമലതികൾ ഇന്നും ഗാനപ്രേമികളായ ശ്രോതാക്കൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ലാളിക്കുന്നു. ഗാനരചനയെ പ്രപഞ്ചത്തോടുള്ള വിശുദ്ധ പ്രണയ സങ്കീർത്തനങ്ങളാക്കിയ ഒരു നിത്യവസന്ത ഹരിതഗാനമാണ് രാജഹംസം എന്ന ചിത്രത്തിലെ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ വയലാറെഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. പ്രേമഗാനങ്ങൾ ഹൃദയത്തിന്റെ സംഗീതമാണ്. സ്നേഹമെന്ന വികാരം ഗാനത്തിന്റെ ഈണത്തിലും ഉണ്ടാകണം. ഇപ്രകാരം ലക്ഷണമൊത്ത ഒരു പ്രേമഗാനമായിട്ടാണ് അതെന്നും എനിക്ക് അനുഭവപ്പെടുന്നത്. ഈ ഗാനം ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു എന്നും കേസുഗുണൻ കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. രാജഹംസം എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ മനോഹരമായ ഗാനം.

കാണക്കാരിയിൽ നിന്നും പുഷ്പ ശ്രീപ്രകാശ്, ശ്രീപ്രകാശ് എന്നിവർ ചേർന്ന് എഴുതിയ ഒരു കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി കോട്ടയം ജില്ലയിൽ നിന്നാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഓർമ്മച്ചപ്പിലേക്ക് വീണ്ടും ഒരു കത്തെഴുതാൻ സാധിച്ചതിൽ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. വാർദ്ധക്യം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഇന്ദ്രിയങ്ങളാകുന്ന ജാലകങ്ങൾ ഓരോന്നായി കാലം കൊട്ടിയടയ്ക്കുന്നതിന് മുമ്പ് ഓർമ്മച്ചപ്പിലൂടെ നല്ല ഗാനങ്ങൾ ആവശ്യപ്പെടുന്നവരാണ് ഞങ്ങൾ. ആദ്യമായി കുടുംബത്തോടൊപ്പം മൂന്നാർ യാത്ര നടത്തിയത് ഈ കൊടും വേനലിൽ ഓർത്തുപോകുന്നു. മറയൂരിലെ ചന്ദനക്കാടും കാന്തല്ലൂരിലെ ആപ്പിൾ തോട്ടവും നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നതും വരയാടുകളും എല്ലാം കണ്ടു. ഇപ്പോഴും അവയെല്ലാം ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ ഓർമ്മകൾക്ക് നിറം പകരാനായി ഓർമ്മച്ചപ്പിലൂടെ യാമിനി നീ മണ്ഡപങ്ങൾ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാണക്കാരിയിൽ നിന്നും പുഷ്പ ശ്രീപ്രകാശും ശ്രീപ്രകാശും. ഗാനം കേൾപ്പിക്കാമല്ലോ. ഓർമ്മച്ചപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഇത്. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

ഓർമ്മകളുടെ പച്ചപ്പിനപ്പുറം, വരമ്പിനും അപ്പുറം ഒരു കുഞ്ഞു തോടൊഴുകുന്നുണ്ട്. മാനത്ത് കണ്ണികൾ ഇളകിയോടുന്ന ഒരു കുഞ്ഞു തോട്. അവിടെ മുട്ടോളം വെള്ളത്തിൽ ഒരു തോർത്തുമുക്കി മീൻ പിടിച്ച കാലം ഇന്നലെയും ഇതാ ഈ നാട്ടിടവഴിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. കാലത്തിന്റെ കവാടം കടന്ന് നമ്മുടെ ജീവിതവും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഓർമ്മകൾ, ഓർമ്മകൾ, ഓർമ്മകൾ, പറഞ്ഞാലും എഴുതിയാലും പാടിയാലും തീരാത്ത ഓർമ്മകൾ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്, വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം: എം കെ ദിലീപ്. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് DBA, BCOM+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
2: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ.

0: ട്രിവാൻഡ്രം 9744988222.
1: പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ ജൂൺ 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരുപാട് കുട്ടികളുള്ള ഒരു വലിയ കോളേജിൽ പഠിക്കുക എന്നത്. ഡിഗ്രിക്ക് അത് സാധിച്ചില്ലെങ്കിലും പി ജിക്ക് എനിക്കത് സാധിച്ചു. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു കോളേജ് ജീവിതമായിരുന്നു എൻ്റെ സി ഇ ടിയിലുള്ളത്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ നെതർലാൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റിനും ഹേഗിൽ നടത്തിയ ചർച്ചകളിൽ തീരുമാനമായി. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് ഈ മാസം 31-ന്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ആയി ഉയർത്തി. സ്വതന്ത്ര

0: ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പ്രഖ്യാപനത്തിന് ശേഷം മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർക്ക് മുഖ്യമന്ത്രി കൈമാറുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, കണ്ടെത്തൽ, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം മുൻ മാനേജരും കോൺഗ്രസ് പ്രവർത്തകനുമായ അത്തായി ബാലകൃഷ്ണ പൊതുവാൾ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 ഗ്രാമം സംസ്കൃതിയിൽ നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: ബാലലോകം.

എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ബാലലോകം പരിപാടികളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഓർമ്മിപ്പിക്കാം. ഇന്ന് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമാണ്. നമ്മുടെ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നമ്മൾ പണ്ടൊക്കെ ഒരു സന്ദേശം അയക്കാൻ ഒരുപാട് ദിവസങ്ങൾ എടുത്തിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഒരു വിവരം കൈമാറാൻ ഞൊടിയിടാ മതി. അത്രത്തോളം ഇന്ന് ടെലികമ്മ്യൂണിക്കേഷൻ മേഖല വളർന്നിരിക്കുന്നു. 1865 അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. പണ്ട് മാസങ്ങളെടുത്ത് കൈമാറിയിരുന്ന പല വിവരങ്ങളും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലെ ഒരു സ്പർശനം കൊണ്ട് തന്നെ ലോകത്തിന്റെ മറുഭാഗത്തെത്തുന്നു. ടെലിഫോണിൽ തുടങ്ങി റേഡിയോയും ടെലിവിഷനും ഒക്കെ കടന്ന് ഇന്റർനെറ്റിലും നിർമ്മിത ബുദ്ധിയിലും, അതായത് AI എത്തി നിൽക്കുന്നു നമ്മുടെ ഈ വളർച്ച. ഈ ഒരു വളർച്ച നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയുടെ ഈ വമ്പൻ വളർച്ച നേട്ടങ്ങൾക്കൊപ്പം ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി നൽകുന്നുണ്ട്. അതായത്, നമ്മൾ ഈ സാങ്കേതിക വിദ്യകൾ ക്രിയാത്മകമായും സുരക്ഷിതമായും ഉപയോഗിക്കാൻ ശീലിക്കണം. ഈ സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങളെ ശരിയായി ഉപയോഗിക്കാനും നാം ശീലിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A grade നേടിയ ഇനങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഒരു ലളിതഗാനമാണ്, പാടുന്നത് പവിത്ര PS.

ഹൃദയത്തിനറകളിൽ സൂക്ഷിച്ച സ്വന്ത ബന്ധങ്ങൾ മറന്നുപോകും. താനമാനങ്ങൾക്കു മാത്രം വിലയുള്ള ലോകമേ കേൾക്ക നീ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
4: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
3: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
4: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ് ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
9: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനമാരംഭിച്ചു. May 1 to June 1 ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
11: അതെങ്ങനെ?
10: 12 crore വിഷു ബമ്പർ ഭഗവതി ലോട്ടറി എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിനാ.
12: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
13: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ KG താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
14: അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ, ബുദ്ധി നേരെയാണെങ്കിൽ, ഇപ്പൊ ബുദ്ധിമാന്യമുള്ള എത്രയോ പേര് അങ്ങനെ ജനിക്കുന്നു. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ്.
13: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 കഴിഞ്ഞ് 30 മിനിറ്റ്. പഞ്ചാര മിഠായി. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്രഗാന പരിപാടിയായ പഞ്ചാര മിഠായിയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പഞ്ചാര മിഠായിയിൽ ആദ്യം മൈ ഡിയർ മുത്തച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി സിഒ ആൻഡോ, ചിത്ര, മിൻമിനി, ജാൻസി എന്നിവർ പാടിയ ഗാനമാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.

പൂവച്ചൽ ഖാദർ എഴുതി, ജോൺസൺ ഈണം പകർന്ന്, ജോളി എബ്രഹാമും കൃഷ്ണചന്ദ്രനും പാടിയ ഗാനമാണ് പഞ്ചാരമിഠായിയിൽ. ഇനി ചിത്രം മകൻ എന്റെ മകൻ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി പഞ്ചാരമിഠായി തുടരുകയാണ്. ഇനി സൗമ്യം എന്ന ചിത്രത്തിനു വേണ്ടി ദീപാങ്കുരനും കുട്ടികളുടെ ഗായക സംഘവും പാടിയ ഗാനമാണ്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

പഞ്ചാര മിഠായിയിൽ ഇനിയൊരു കടങ്കഥ പാട്ടാണ്. ചുനക്കര രാമൻകുട്ടിയുടെ ഗാനവരികൾ, ശ്യാമിന്റെ സംഗീതം, പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്. ചിത്രം കൂട്ടിനിളങ്കിളി.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: പഞ്ചാര മിഠായിയിലെ അടുത്ത ഗാനം അതിശയൻ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അൽഫോൺസ് ജോസഫ്, ഗായകർ സിത്താര കൃഷ്ണകുമാറും കുട്ടികളുടെ ഗായക സംഘവും.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: പഞ്ചാരമിട്ടായി തുടരുകയാണ്. വയലാറിന്റെ ഗാനരചന, ജി ദേവരാജന്റെ സംഗീത സംവിധാനം, സിഒ ആൻഡോയും രേണുകയും പാടിയ ഗാനം, ചിത്രം അരനാഴിക നേരം.

0: യുഗങ്ങൾ ഞാനീ കടലിൽ കിടന്നു. ഓരോ യുഗത്തിലും ഓരോ യുഗത്തിലും ഓരോ ശപഥമെടുത്തു. ഉടം തുറന്നെന്നെ വിടുന്നവനെ ഞാൻ കൊല്ലുമെന്നാണെന്റെ ശപഥം. മുക്കുവൻ പറഞ്ഞു,
1: മാനത്തോളം പൊക്കം വെച്ചൊരു രൂപം, എങ്ങനെ എങ്ങനെ എങ്ങനെ മൺകുടത്തിലിരുന്നു, മരിക്കും മുമ്പത് കാണാൻ മാത്രം മനസ്സിലെനിക്കൊരു മോഹം.

കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ പഞ്ചാര മിഠായി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇക്കൊല്ലത്തെ മധ്യവേനലവധിക്കാലം അവസാനിക്കാറായെങ്കിലും ആകാശവാണി അനന്തപുരി FM 101.9 എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. പഞ്ചാര മിഠായി വീണ്ടും എത്തും അടുത്ത ഞായറാഴ്ച രാവിലെ 11:30.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നടപടി സമുദ്രയാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. തമിഴ്നാട്ടിൽ MGR ആന്ധ്രയിൽ NTR നേടിയ വിജയത്തിലും വലുതാണ് വിജയിന്റേതെന്ന് പ്രശസ്ത നടൻ രജനീകാന്ത്. രണ്ട് ദ്രാവിഡ പാർട്ടികളെയും BJPയെയും പരാജയപ്പെടുത്തിയാണ് വിജയന്റെ പാർട്ടി ഭരണത്തിലെത്തിയതെന്ന് അദ്ദേഹം ചെന്നൈയിൽ പറഞ്ഞു. 5 മന്ത്രിക്കായി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മന്ത്രിമാരെ നിയോഗിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലിമീസുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് ഹൌസിലെത്തിയാണ് സതീശൻ സഭാധ്യക്ഷനെ കണ്ടത്. വയനാടൻ കാപ്പിക്കൃഷിക്ക്

0: പുതുജീവനേകി 25 കോടി രൂപയുടെ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതിക്ക് തുടക്കമായി. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. ഇന്ന് ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈൽ മൗലവി. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപ്പെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും 1 മണിക്ക് കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.
1: ഗാനമാലിക

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഗാനമാലികയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാള ചലച്ചിത്രങ്ങളിലെ യുഗ്മഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടിയാണ് ഗാനമാലിക. ഇന്ന് ഗാനമാലികയിൽ മധു ബാലകൃഷ്ണൻ വിവിധ ഗായികമാരോടൊപ്പം പാടിയ യുഗ്മഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യം സുജാതയോടൊപ്പം മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് 2004 സിബി മലയിൽ സംവിധാനം ചെയ്ത അമൃതം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം എഴുതി എം ജയചന്ദ്രൻ സംഗീതം നൽകിയത്.

സുജാതയും മധു ബാലകൃഷ്ണനും അമൃതം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ശ്വേതയും മധു ബാലകൃഷ്ണനും 2007 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത വിനോദയാത്രയ്ക്ക് വേണ്ടി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഇളയരാജ.

മധു ബാലകൃഷ്ണൻ വിവിധ ഗായികമാരോടൊപ്പം പാടിയ യുഗ്മഗാനങ്ങളുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി മിൻമിനിയോടൊപ്പം പാടിയ ഗാനമാണ് 2026 എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത സ്പാ എന്ന ചിത്രത്തിനുവേണ്ടി ബി കെ ഹരിനാരായണൻ എഴുതി, ഇഷാൻ ചാബ്ര സംഗീതം നൽകിയ ഗാനം.

സ്പാ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും മിൻമിനിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. 2006 കമൽ സംവിധാനം ചെയ്ത പച്ചക്കുതിര എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ

ും ജ്യോത്സനയും പാടിയ ഒരു യുഗ്മഗാനമുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഇളയരാജ ഈണം പകർന്ന ഗാനം. ഇന്നത്തെ ഗാനമാലികയിലെ നാലാമത്തെ ഗാനമായി നമുക്കത് ആസ്വദിക്കാം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: 2005 VM വിനു സംവിധാനം ചെയ്ത ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും റിമി ടോമിയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനവരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

2012 ജോൺ ആന്റണി സംവിധാനം ചെയ്ത താപ്പാന എന്ന ചിത്രത്തിനുവേണ്ടി മുരുകൻ കാട്ടാക്കട എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് മധു ബാലകൃഷ്ണനും തുളസി യതീന്ദ്രനും പാടിയ ഗാനം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 മലയാള ചലച്ചിത്രങ്ങളിലെ യുഗ്മഗാനങ്ങളുമായി ഗാനമാലികയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 12:40 വരെ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ഇന്നത്തെ ഗാനമാലികയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. 2004 കമൽ സംവിധാനം ചെയ്ത പെരുമഴക്കാലത്തിൽ ചിത്രയോടൊപ്പം പാടിയ ചെന്താർമിഴി എന്ന പാട്ടായിരുന്നു മധു ബാലകൃഷ്ണന്റെ ആദ്യ ജനപ്രിയ ഗാനം. ചിത്രയോടൊപ്പം മധു ബാലകൃഷ്ണൻ പാടിയ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. 2005 കമൽ സംവിധാനം ചെയ്ത രാപ്പകലിനു വേണ്ടി കൈതപ്പുറം എഴുതി മോഹൻ സിത്താര ഈണം പകർന്ന പാട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, മധു ബാലകൃഷ്ണൻ വിവിധ ഗായികമാരോടൊപ്പം പാടിയ യുഗ്മഗാനങ്ങളുമായി വന്ന ഇന്നത്തെ ഗാനമാലിക ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനമാലിക വീണ്ടും എത്തും അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:02. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS സംസാരിക്കുന്നു.
2: രക്തക്കുഴലുകളിലൂടെയാണ് ഹൃദയം രക്തം പമ്പ് ചെയ്ത് ആ രക്തത്തിലൂടെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഓക്സിജൻ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ലഭിക്കുന്നത്. ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ആ രക്തക്കുഴലിന്റെ ഭിത്തികളിൽ പമ്പ് ചെയ്യപ്പെടുന്ന രക്തം ഒരു മർദ്ദം കൊടുക്കുന്നുണ്ട്, ഒരു സമ്മർദ്ദം. അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് പ്രഷർ സാധാരണ നിലയിൽ 120 mm സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അതായത് ആ പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും ഉയർന്ന മർദ്ദം അതാണ്. ഡയസ്ട്രോളിക് 80 mm ഓഫ് മെർക്കുറി, അതായത് 120-80 എന്നതാണ് സാധാരണ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ ഈ ബ്ലഡ് പ്രഷർ ഉയരും. ഇത് 130-90 മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ടെൻഷന്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് സങ്കീർണതകൾക്ക് കാരണമാകും എന്നതാണ്. ഈ സങ്കീർണതകളാകട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിമച്വർ ഡെത്ത്സ്, അതായത് പ്രായമെത്തുന്നതിന് മുൻപെയുള്ള മരണം, ചെറുപ്പക്കാരുടെ മരണം, അങ്ങനെയുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവെന്റബിൾ കോസ്, തടയാൻ കഴിയുന്ന കാരണമാണ്. അതായത് നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന ഒറ്റ ഒരു കാരണത്തെ നിയന്ത്രിക്കുകയാണെങ്കിൽ, അതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മരണങ്ങളെ തടയാൻ പറ്റും. മരണങ്ങളെ തടയാം എന്നതിനേക്കാൾ ഉപരി ഒരുപാട്

സങ്കീർണതകളെ തടയാൻ പറ്റും. ഈ രക്താതിസമ്മർദ്ദത്തിന്റെ സങ്കീർണതകളാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, കാഴ്ചയുടെ പ്രശ്നങ്ങൾ. ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്താതിസമ്മർദ്ദം. ഇതിനെ സാധാരണമായി പറയുന്നത് സൈലന്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനഃപൂർവം ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പ്രഷർ പരിശോധിച്ചാൽ മാത്രമേ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലാണോ, കൂടുതലാണോ, ചികിത്സ വേണോ, അങ്ങനെയാണെങ്കിൽ ചികിത്സിച്ച് അതിനെ നിയന്ത്രിക്കാനും നമുക്ക് പറ്റൂ. മെയ് മാസം 17-ാം തീയതി ലോകാരോഗ്യ സംഘടന ലോക ഹൈപ്പർ ടെൻഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ഒരുമിച്ച് രക്താതിസമ്മർദ്ദത്തെ നിയന്ത്രിക്കാം, രക്തസമ്മർദ്ദം കൂടെ കൂടെ പരിശോധിക്കാം, അങ്ങനെ ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്താം എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും സബ് സെന്ററിലും ഏറ്റവും ചെറിയ ക്ലിനിക്കുകളിൽ പോലും ഈ രക്തസമ്മർദ്ദം പരിശോധിക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. പലരുടെയും വീടുകളിൽ പോലും ഈ രക്തസമ്മർദ്ദം പരിശോധിക്കുന്ന സ്ഫിഗ്മോമാനോമീറ്റർ ലഭ്യമാണ്. അപ്പൊ നമ്മള് കൂടെ കൂടെ ഏത് പ്രായക്കാരും, അത് കുട്ടിയാവട്ടെ, കൗമാരപ്രായക്കാരോ, യുവാക്കളോ, മധ്യവയസ്കരോ ആരുമാകട്ടെ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് മറ്റ് സങ്കീർണതകൾക്ക് കാരണമാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് തന്നെ അതിനെ നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ്. ഇനി നമുക്ക് രക്താതിസമ്മർദ്ദം എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് നോക്കാം. നമ്മുടെ രക്തസമ്മർദ്ദം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണം. പ്രായപൂർത്തിയായ ആളുകൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തസമ്മർദ്ദം നോർമലാണ്, പക്ഷേ വീണ്ടും പരിശോധിക്കണം. നമ്മുടെ നമ്പറുകൾ നമ്മൾ അറിയണം. നമ്മുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ. അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ കഴിയണം. രണ്ടാമത്തെ കാര്യം, ഇത് നമുക്ക് തടയാൻ പറ്റും, നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ആരോഗ്യകരമായ ഭക്ഷണം, ആവശ്യത്തിന് വ്യായാമം, പുകവലി ഒഴിവാക്കുക, മദ്യപാനം ഒഴിവാക്കുക, മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. ഈ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് രക്താതിസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട സന്ദേശം, നേരത്തെ ഇത് കണ്ടുപിടിച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ലക്ഷണവും ഇല്ലാതെയാണ് ഉയർന്ന രക്തസമ്മർദ്ദം സങ്കീർണതകളിലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന്, ഒരാളിനെ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരികയാണ്. ബ്ലഡ് പ്രഷർ പരിശോധിക്കുമ്പോൾ വളരെ ഉയർന്ന നിലയിലാണ്, പക്ഷെ അതുവരെ അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷണവുമില്ല. ഒരു സങ്കീർണത അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനുമായിട്ടാണ് ആദ്യമായിട്ട് ആശുപത്രിയിൽ വരുന്നത്. അത് ഹാർട്ട് അറ്റാക്ക് ആകാം, സ്ട്രോക്ക് ആകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് ജീവൻ രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ബ്ലഡ് പ്രഷർ അല്ലേ, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത തെറ്റാണ്. തീർച്ചയായിട്ടും ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് നമുക്കുണ്ട്. ബ്ലഡ് പ്രഷർ അഥവാ കണ്ടുപിടിച്ചാൽ അത് നിസ്സാരമായി കളയാതെ ചികിത്സിച്ചു മാറ്റണം. മൂന്നാമത്തെ കാര്യം, ഇതിന് കുറെ നാള് ചികിത്സ വേണ്ടിവരും. കൃത്യമായിട്ട് നമ്മൾ ഇത് ചികിത്സിച്ചുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഭക്ഷണത്തിനും വ്യായാമത്തിനും കുറിച്ച് പറഞ്ഞല്ലോ. ആരോഗ്യകരമായ ഭക്ഷണം രക്തസമ്മർദ്ദത്തെ സാധാരണ നിലയിൽ നിയന്ത്രിക്കും. ഉദാഹരണത്തിന്, നമ്മൾ അച്ചാറ്, ഉപ്പേരി, പപ്പടം തുടങ്ങി ഉപ്പ് കൂടുതലുള്ള അച്ചാറുകളിൽ ധാരാളം ഉപ്പടങ്ങിയിട്ടുണ്ട്. പപ്പടവും ഒക്കെ വല്ലപ്പോഴും കഴിക്കാമെന്നല്ലാതെ സ്ഥിരമായിട്ട് അച്ചാറും പപ്പടവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ബേക്കറി പലഹാരങ്ങൾ. ബേക്കറി പലഹാരങ്ങളിൽ ഉപ്പ് അഥവാ സോഡിയത്തിന്റെ പല ഭേദങ്ങളുണ്ട്, അത് ബേക്കിംഗ് സോഡ ആയിട്ടും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ നിയന്ത്രണം അത്യാവശ്യമാണ്. അതേസമയം പൊട്ടാസ്യം കൂടിയ ഭക്ഷണങ്ങൾ നമുക്ക് നല്ലതുമാണ്. ഉദാഹരണത്തിന്, പച്ചക്കറികളും പഴങ്ങളും. ഒരു ദിവസം പ്രായപൂർത്തിയായ ഒരാൾ 450 ഗ്രാം പച്ചക്കറികളും 150 ഗ്രാം പഴങ്ങളും കഴിക്കണം. അതുപോലെ തന്നെ ചീര തുടങ്ങിയ ഇലക്കറികളും പ്രധാനമാണ്. അപ്പൊ ഈ പൊട്ടാസ്യം കൂടിയ ഭക്ഷണം കഴിക്കുക. അതുപോലെ ഈ നമ്മുടെ ധാന്യങ്ങളുടെ അളവും പൊതുവിൽ കേരളത്തിലെ ഭക്ഷണത്തിൽ കൂടുതലാണ്. അപ്പൊ അത്തരം ഈ ചോറൊക്കെ കുറച്ചിട്ട് പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കുക എന്നുള്ളതും അത്യാവശ്യമാണ്. പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. മദ്യപാനവും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇത് രണ്ടും പ്രതിരോധത്തിൽ അത്യാവശ്യമാണ്. പിന്നെ നടക്കുന്ന കാര്യം, വ്യായാമം നമ്മൾ പറയുമ്പോൾ

0: എല്ലാവർക്കും വ്യായാമം വേണം, കുട്ടികൾക്കും വേണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും കുട്ടികൾ ഓടിക്കളിക്കണം. മുതിർന്നവരൊക്കെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസം 1/2 മണിക്കൂർ വെച്ച് നടക്കണം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടുജോലി മാത്രമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വ്യായാമം വേണം. എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നതാണ് ഈ നടപ്പ്, ഡാൻസ്, ഓട്ടമൊക്കെ. അതുപോലെ തന്നെ പ്രധാനമാണ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അനറോബിക് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്. നമ്മൾ ഒന്നിടി ജിമ്മിൽ പോയി ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ വീട്ടിലെ ചെറിയ ഇപ്പൊ ഈ പുഷപ്പ് പോലെയുള്ള എക്സസൈസുകളൊക്കെ അത്യാവശ്യമാണ്. ഇത് പ്രമേഹത്തെ പ്രതിരോധിക്കാൻ കൂടി നമ്മൾക്ക് സഹായിക്കും. അമിതവണ്ണം ഒക്കെ കുറയ്ക്കുക എന്നുള്ളതും ഇതിന്റെയൊക്കെ പ്രതിരോധത്തിന് അത്യാവശ്യമാണ്. അതുപോലെ മാനസിക സമ്മർദ്ദം രക്താതി സമ്മർദ്ദത്തിന് കാരണമാകും. നമുക്ക് മനപ്രയാസവും അത് പല കാരണങ്ങളാകാം. അപ്പൊ ഇതിൽ ഏത് കാരണങ്ങളാണെങ്കിലും അതിന് ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തി അത് കുറയ്ക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങുക. ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ 7 മുതൽ 9 മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങണം. പൊതുവിൽ ഉറക്കത്തിന്റെ അളവ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇപ്പോൾ കുറവാണ്. പല കാരണങ്ങളുണ്ട്, ജോലിയുടെ കാരണങ്ങളാകാം, അതിൽ കൂടുതലായിട്ട് ഇപ്പൊ ഇന്റർനെറ്റിന്റെ ഉപയോഗം, സോഷ്യൽ മീഡിയ ഉപയോഗം കൂടി അതിന് കാരണമാണ്. പക്ഷെ ഉറക്കം ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് മുഴുവൻ റെസ്റ്റ് കിട്ടുന്ന, ഓരോ ടിഷ്യൂവിനും റെസ്റ്റ് കിട്ടുന്ന, ഒരുപാട് റിപ്പയർ ശരീരത്തിൽ നടക്കുന്നതും നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ഇടപെടലുകളിലൂടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, സ്ട്രെസ് കുറയ്ക്കുക, പുകവലിയുടെയും മദ്യപാനവും ഒഴിവാക്കുക തുടങ്ങിയ ഇടപെടലുകളിലൂടെ രക്താതി സമ്മർദ്ദത്തെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും പറ്റും. രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനും ബി പി കൂടുന്നതിന് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ ഇടവേളകൾ ഡോക്ടർ പറയുന്ന സമയത്ത് തന്നെ ആശുപത്രിയിൽ പോയി ചെക്കപ്പ് നടത്തുകയും മരുന്നിന്റെ ഡോസിൽ ഉള്ള വ്യത്യാസം വരുത്തുകയും ഒക്കെ ചെയ്യണം. ഇപ്പൊ നോർമൽ ബി പി ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ ബ്ലഡ് പ്രഷർ പരിശോധിച്ച് എപ്പോഴെങ്കിലും ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള നടപടികൾ. ഈ ചികിത്സ എന്ന് പറയുന്നത് മരുന്നും ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളുമാണ്. ഇത്തരം ഇടപെടലുകളിലൂടെ നമ്മൾക്ക് രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാം, അതിനെ പ്രതിരോധിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണതകളെ നമുക്ക് ഒഴിവാക്കാം.
1: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു പി എസ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ചിത്ര പാടിയതാണ് ഗാനരചന ഡോക്ടർ ഷീജ വക്കം, ഡോക്ടർ വി ടി സുനിലിന്റെ സംഗീതം. ചിത്രം ക്ഷണികം.

0: ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, പി മാധുരി പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അഞ്ജലി. സമയമിപ്പോൾ 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്വീഡൻ സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേസനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോയിലും ഉഗാണ്ടയിലും വ്യാപിക്കുന്ന എബോള വൈറസ് രോഗത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയോസിസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്രം നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ്. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയലും രാജീവ് രഞ്ജൻ സിംഗും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകാൻ തീരുമാനിച്ചത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനത്തെയല്ല കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുസ്ലിം ലീഗിനെ ആവർത്തിച്ച് ആക്രമിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സംഘർഷം ഉണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. ഇന്ന് കുടുംബശ്രീ ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് 1998 May 17 സംസ്ഥാനത്ത് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കണ്ണൂർ മട്ടന്നൂർ എളന്നൂരിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ പടക്കമേറ്. എളന്നൂരിലെ

രാമകൃഷ്ണന്റെ വീടിനു നേരെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പടക്കം എറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂർ അഴീക്കോട് വളപട്ടണം റൂട്ടിൽ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക്. ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷവും വാക്കേറ്റവുമാണ് ബസ് സർവീസ് നിർത്തിവെക്കാൻ കാരണമായത്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഈണപ്പൂക്കൂട. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 2 മണിവരെ തത്സമയ വാട്സാപ്പ് ഇഷ്ടഗാന പരിപാടിയായ ഈണപ്പൂക്കൂടയുടെ നേരമാണ്. ഈ പരിപാടിയിലൂടെ പ്രിയഗാനങ്ങൾ കേൾക്കുന്നതിന് 8281420305 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഒരു സന്ദേശം അയച്ചോളൂ. സന്ദേശം അയക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിന്റെ തുടക്കം, ഗാനം ആവശ്യപ്പെടുന്ന ആളിന്റെ പേര്, സ്ഥലം എന്ന ക്രമത്തിൽ എഴുതാൻ മറക്കരുത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305.

വ്യത്യസ്തതയാണ് ഈ ലോകത്തിന്റെ സൗന്ദര്യവും നിലനിൽപ്പും നിർണയിക്കുന്ന പ്രധാന ഘടകം. പല സ്വഭാവക്കാരായ മനുഷ്യരും പല പല ആശയങ്ങളും അനുഭവങ്ങളും സംസ്കാരങ്ങളും പ്രകൃതി രംഗങ്ങളും ഒക്കെ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരവും അർത്ഥവത്തുമാകുന്നത്. നമുക്ക് മുന്നിലുള്ള കാഴ്ചകളും കാതിലെത്തുന്ന ശബ്ദങ്ങളും വ്യക്തികളും ശൈലികളും അനുഭവങ്ങളും ഒക്കെ ഒരുപോലെ ആയിരുന്നെങ്കിൽ ഈ ലോകം എന്നേ വിരസമായി പോയേനെ. വൈവിധ്യമാർന്ന നല്ല നല്ല അനുഭവങ്ങൾ നാം ഓരോരുത്തർക്കും ജീവിത വഴികളിൽ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുതന്നെയാകട്ടെ ഇന്നത്തെ ഈണപ്പൂക്കൂടയുടെ സന്ദേശവും. പരിപാടിയിൽ നിങ്ങളോടൊപ്പം ചേരുകയാണ് ലങ്കേഷ് അഗസ്ത്യകോട്. വട്ടിയൂർക്കാവ് നിന്നുള്ള സന്തോഷ് കുമാർ അയച്ച സന്ദേശമാണ് വാട്സപ്പ് തുറന്നപ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. സന്തോഷ് കുമാർ അനന്തപുരി എഫ് എമ്മിൻ്റെ ഒരു സജീവ ശ്രോതാവാണ്. ഇന്ന് രാവിലെ ഓർമ്മച്ചപ്പിലും സന്തോഷ് കുമാർ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് കേട്ടിരുന്നു. ഓരോ പൂവിലും തേൻ നിറയും എന്നാരംഭിക്കുന്ന ഗാനമാണ് പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. സത്യൻ അന്തിക്കാടിൻ്റെ ഗാനവരികളും എ ടി ഉമറിൻ്റെ സംഗീതവും. ഗാനമിതാ കേട്ടോളൂ.

കണ്ടത് മത്സ്യമില്ലയുണർത്തി മധുരരാഗാലാപം കൊണ്ടത് മത്സ്യമില്ല.

വട്ടിയൂർക്കാവ് നിന്ന് സന്തോഷ് കുമാർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇണപ്പൂക്കുടയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചത് കന്യാകുമാരി ജില്ലയിലെ അഴകപ്പപുരത്തു നിന്നുള്ള പി ശ്രീജകുമാരിയും ഷൺമുഖനുമാണ്. ഭാഗ്യജാതകം എന്ന ചിത്രത്തിനുവേണ്ടി ജമുനറാണി പാടിയ ഗാനമാണ് പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന ഗാനം.

0: കന്യാകുമാരിയിൽ നിന്നുള്ള പി ശ്രീജകുമാരിയും ഷൺമുഖനും ആവശ്യപ്പെട്ട ഗാനമാണ് ഈണപ്പൂക്കൂടയിലൂടെ നമ്മളിപ്പോൾ കേട്ടത്.
1: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
2: അല്ല, ഇത് എവിടെ സംഭവം?
1: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
2: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
3: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: കൊല്ലം സുപ്രീം.
0: ഈണപ്പൂക്കൂട തുടരുകയാണ്. എന്നോ ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു എന്ന ഗാനത്തിന് വേണ്ടി വന്ന സന്ദേശമാണ് അടുത്തത്. ഈ സന്ദേശം അയച്ച് ഇഷ്ടഗാനം വരുന്നതും കാത്തിരിക്കുന്നത് കാസർഗോഡ് കയ്യൂർ ചീമേനിയിൽ നിന്നുള്ള ഹന സിദ്ദിഖാണ്. ശ്രേയ ജയദേവ് പാടിയ ഗാനമാണിത്. ഗാനരചന ബാപ്പു വാവാട്, സംഗീതം നദീർ ഷാ.

നാദിർഷയുടെ സംഗീതത്തിൽ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ജയദീപ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഈണപ്പൂക്കുടയിലേക്ക് സന്ദേശമയച്ചത് കാസർഗോഡ് നിന്നുള്ള ഹന സിദ്ദിഖാണ്. ഈണപ്പൂക്കുടയിലെ അടുത്ത ഗാനത്തിലേക്ക് പോകാം. പെരുന്താന്തി നിന്നുള്ള പത്മകുമാർ അയച്ച സന്ദേശമാണിത്. മുല്ലനേഴി എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന ഈ ഗാനം സ്വർണ പക്ഷികൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം ഈണപ്പൂക്കുടയിലൂടെ.

0: പത്മകുമാർ എന്ന ശ്രോതാവ് തിരുവനന്തപുരം പെരുന്താന്തിയിൽ നിന്നും ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: ഇന്നത്തെ ഈണപ്പൂക്കൂടയിൽ ഇതുവരെ 4 പാട്ടുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനി 5-ാമത്തെ സന്ദേശം നോക്കാം. ഈ വാട്സാപ്പ് സന്ദേശം നമുക്കിവിടെ കിട്ടിയത് 1/4-ന്. കണ്ണൂർ അഴീക്കൽ നിന്നുള്ള ഷെമീൻ ബാലകൃഷ്ണൻ അയച്ച ഈ സന്ദേശത്തിൽ യേശുദാസും ലതികയും സുനന്ദയും പാടിയ വസന്തം തളിർത്തു എന്ന പാട്ട് കേൾക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. അടുക്കാൻ എന്തെളുപ്പം എന്ന ചിത്രത്തിലെ ഈ ഗാനം രചിച്ചത് ബിജു തിരുമലയാണ്. സംഗീതം നൽകിയത് ജെറി അമൽദേവ്. എല്ലാ ഋതുക്കളും വിരുന്നു വരുന്ന ഗാനം കേൾക്കാം.

ഇപ്പോൾ പ്രക്ഷേപണം ചെയ്ത ഗാനം ഈണപ്പൂക്കോടയിലൂടെ കേൾക്കാൻ സന്ദേശമയച്ചത് കണ്ണൂർ അഴീക്കൽ നിന്നുള്ള ഷമീൻ ബാലകൃഷ്ണനാണ്. ഈണപ്പൂക്കോടയിലെ അടുത്ത സന്ദേശം ചാത്തന്നൂർ ശീമാട്ടിയിൽ നിന്നുള്ള മിയ അയച്ചതാണ്. പ്രിയ ശ്രോതാവ് ആവശ്യപ്പെടുന്ന പാട്ടിതാണ്, മധുപോലെ പെയ്ത മഴയെ. ജിയോപോൾ എഴുതി, ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകി. ഡിയർ കോംറേഡ് എന്ന ചിത്രത്തിനുവേണ്ടി സിദ്ധ് ശ്രീറാമും ഐശ്വര്യ രാമചന്ദ്രനും പാടിയ പാട്ട് കേൾക്കാം. നമുക്ക് ആ ഗാനം ഈണപ്പൂക്കൂടയിലൂടെ.

ചാത്തന്നൂർ ശീമാട്ടിയിൽ നിന്നുള്ള മിയ ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 ഈണപ്പൂക്കൂടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ. ഈണപ്പൂക്കൂടെയിൽ പങ്കെടുക്കാൻ മറന്നുപോയവർ കേൾക്കാൻ കൊതിക്കുന്ന ഗാനത്തിന്റെ തുടക്കം

0: കരമന നിന്നുള്ള ഹരി, അജീഷ്, അനീഷ്, കേശു, ആമി, ബാബു, ലത, നിഷ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഈണപ്പൂക്കുടയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് ചെങ്കൽ നിന്നുള്ള ആദി കേശവാണ്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന ഈ ഗാനം മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിനുവേണ്ടി കാവാലം ശ്രീകുമാർ, ചിത്ര അയ്യർ, സരസ്വതി എന്നിവർ പാടിയതാണ്. പ്രിയ ശ്രോതാവിനൊപ്പം നമുക്കും ആ ഗാനം കേൾക്കാം ഈണപ്പൂക്കൂടയിലൂടെ.

ഇപ്പോൾ കേട്ട ഗാനം ഈണപ്പൂക്കൂടയിലൂടെ കേൾക്കാൻ വാട്സപ്പ് സന്ദേശം അയച്ചത് ചെങ്കൽ നിന്നുള്ള ആദി കേശവായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകളൊന്ന് പറഞ്ഞു തരാം. 9495964321. മറ്റൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. പൗർണമി ചന്ദ്രിക തൊട്ടൂ വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു. ഈണപ്പൂക്കൂടയിലെ അടുത്ത ഗാനം ഇതാണ്. ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹം അറിയിച്ചുകൊണ്ട് 1:17 ഒരു വാട്സപ്പ് സന്ദേശം നമുക്ക് കിട്ടിയിരുന്നു. സന്ദേശം അയച്ചത് നെട്ടയത്ത് നിന്നുള്ള ഗോപനാണ്. റസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി. MK അർജുൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണിത്. ഈ ഗാനത്തിന് വേണ്ടി 1:40 സുരേഷ് ബാബു വവ്വാക്കാവ് അയച്ച സന്ദേശവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഗാനം ഇതാ, കേട്ടോളൂ.

ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഈണപ്പൂക്കുടയിലേക്ക് സന്ദേശമയച്ചത് ഗോപൻ നട്ടയം, സുരേഷ് ബാബു, വവ്വാക്കാവ് എന്നിവരാണ്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം പറയാം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു. ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ 10-ാമത്തെ ഗാനത്തിലേക്ക് പോകാം. ഖദീജ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തിനായി ഈ സന്ദേശം അയച്ചത് അമ്പലമുക്ക് നിന്നുള്ള സുധയാണ്. യൂസഫലി കേച്ചേരി എഴുതി, MS ബാബുരാജ് ഈണം പകർന്ന ഗാനം.

സുധ എന്ന ശ്രോതാവ് അമ്പലമുക്കു നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ ഇണപ്പൂക്കുടയിൽ 10 പാട്ടുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ എന്ന് തുടങ്ങുന്ന ഗാനത്തിനായി വന്ന സന്ദേശമാണ് അടുത്തത്. ഈ വാട്സപ്പ് സന്ദേശം അയച്ചത് പനയമുട്ടത്തു നിന്നുള്ള സതീഷാണ്. എം കെ അർജുനന്റെ സംഗീത നിർദ്ദേശത്തിൽ പി ജയചന്ദ്രനും കൂട്ടരും പാടിയ ദേശസ്നേഹം പകരുന്ന ഈ ഗാനം പിക്നിക് എന്ന ചിത്രത്തിലേതാണ്. ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പിയുടേത്.

0: ഉണരും നവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, കേൾക്കാൻ മറക്കരുത്, ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 3:45 വരെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ. ഇന്ന് തിരൈപ്പൂക്കളിൽ യേശുദാസ് പാടിയ ഗാനങ്ങൾ കേൾക്കാം. തിരൈപ്പൂക്കൾ ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 3:45 വരെ. ഇന്നത്തെ ഈണപ്പൂക്കുടയിൽ ഒരു സന്ദേശം കൂടി നോക്കാം. അതായത് 12-ാമത്തെ ഗാനത്തിനായി നറുക്കുവീണ സന്ദേശം. കെ ജയകുമാർ വരികൾ എഴുതി സണ്ണി സ്റ്റീഫൻ ഈണം പകർന്ന് ഉത്തരം നക്ഷത്രം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും രാജേഷും പാടിയ ഗാനം. ഈ ഗാനത്തിനായി ഈണപ്പൂക്കുടയിലേക്ക് സന്ദേശം അയച്ച് കാത്തിരിക്കുന്നത് ചാവടി നടന്നുള്ള മീനയാണ്. മീനയുടെ ഇഷ്ടഗാനം ഇതാ വരവായി ഈണപ്പൂക്കുടയിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, ഈണപ്പൂക്കുടയുടെ ഇന്നത്തെ സമയം കഴിയുകയാണ്. ഇന്നീ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയച്ച് പരിപാടിയുടെ ഭാഗമായവർക്കും ഇതുവരെ ഈണപ്പൂക്കൂട കേട്ടിരുന്നവർക്കും നന്ദി പറയുന്നു. ഈണപ്പൂക്കൂടയുമായി ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യകോട്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ഈണപ്പൂക്കൂട വീണ്ടും എത്തും അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 1-2. പ്രിയ ഗാനങ്ങൾക്കായി 8281-4-0-5 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അന്നും മറക്കാതെ സന്ദേശങ്ങൾ അയയ്ക്കുക. സമയമിപ്പോൾ 2:00. പ്രധാന വാർത്തകൾ കേട്ട ശേഷം നമുക്ക് ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സിലേക്ക് പോകാം.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കോംഗോയിലെ ഇറ്റൂരിയൻ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കും വ്യാപനശേഷിയും ഈ വകഭേദത്തിന് ഉണ്ടെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ധാരണാപത്രം കൈമാറും. SSLC, THSSLC ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോകോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രഥമ അധ്യാപകർക്ക് May 21 അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസും സമർപ്പിക്കണം. ഭരണഘടന അനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി വേണമെന്ന് നിയുക്ത MLA IC ബാലകൃഷ്ണൻ. അത് അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്ന് മുഖ്യമന്ത്രിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, കണ്ടെത്തൽ, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് അടുത്ത 5 മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കൊല്ലം, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഈ മാസം 31. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV.in വെബ്സൈറ്റ് എന്നിവയിലൂടെ ഈ മാസം 29 പങ്കുവയ്ക്കാം. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം വൈകുന്നേരം 5:00. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി 2:30 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്.

ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സ്വരങ്ങൾ സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ്. ഗാനരചന AP ഗോപാലൻ, സംഗീതം G ദേവരാജൻ.

ഒരു ഗാനം കൂടി. രാഗ പൗർണമി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കണിയാപുരം രാമചന്ദ്രന്റെ ഗാനവരികൾ, ജി ദേവരാജന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ലമേ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
7: നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ, ബുദ്ധി നേരെയാണെങ്കിൽ, ഇപ്പൊ ബുദ്ധിമാന്യമുള്ള എത്രയോ പേര് അങ്ങനെ ജനിക്കുന്നു. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ്.
6: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
8: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
9: ഇനി നമുക്കൊരു ചലച്ചിത്രം ഗാനം കേൾക്കാം.

മനസ വാച കർമ്മണ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ബിച്ചു തിരുമലയുടെ ഗാനവരികൾ, എ ടി ഉമറിന്റെ സംഗീതം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും തമിഴ് ചലച്ചിത്രഗാന പരിപാടിയായ തിരൈപ്പൂക്കളിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് തിരൈപ്പൂക്കളിൽ യേശുദാസ് പാടിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ദേവയുടെ സംഗീതത്തിൽ അണ്ണാമലൈ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം.

ഉയരുള്ളവരി ഉഷ ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഇനി ലീഡർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് നയിക്കുന്ന സംഘഗാനം.

0: ലീഡർ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ യേശുദാസും കൂട്ടരും പാടിയ ഗാനമാണ് കേട്ടത്.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: യേശുദാസ് പാടിയ ഗാനങ്ങളാണ് തിരൈപ്പൂക്കളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പെൺമനസ് എന്ന ചിത്രത്തിനു വേണ്ടി ജോൺസന്റെ സംഗീതത്തിൽ പാടിയത്.

ആകാശവാണി അനന്തപുരി FM 101.9 തിരയിപ്പൂക്കളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 3:45 വരെ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 31 മിനിറ്റും 33 സെക്കൻഡും.

0: സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ഇന്ന് സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആർത്തവകാല ക്രമക്കേടുകളും ആയുർവേദ ചികിത്സയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആശ

0: ഒപ്പം ചേരുന്നു അഞ്ജു ജി പ്രസാദ്.
1: നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. പഴയ തലമുറയെ അപേക്ഷിച്ച് ഇന്നത്തെ തലമുറയിൽ ആർത്തവം ആരംഭിക്കുന്നത് പലപ്പോഴും വളരെ നേരത്തെയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം?
2: ആദ്യ ആർത്തവം അഥവാ മെനാർക്കി അറ്റൈൻ ചെയ്യുന്നത് ഇന്ന് പ്രായം കുറഞ്ഞു വരുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സാധാരണയായി ഒരു 12-13 വയസ്സിനുള്ളിലാണ് പെൺകുട്ടിയിൽ ആദ്യ ആർത്തവം ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിത സാഹചര്യത്തിലും ജീവിതശൈലിയിലും ഇന്ന് ഒട്ടനവധി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ആർത്തവ ചക്രത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. അതിൽ പ്രധാനം നമ്മുടെ പാരമ്പര്യം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണമായി, അമ്മയ്ക്ക് നേരത്തെ ആദ്യ ആർത്തവം വന്നിട്ടുള്ള ആളാണെങ്കിൽ അവരുടെ മകൾക്കും അതിനുള്ള ചാൻസ് കൂടുതലായിരിക്കാം. ഇവയൊക്കെ കൂടാതെ പോഷകാഹാര ലഭ്യത, ഒരു പെൺകുട്ടിയുടെ ഹൈറ്റ്, വെയ്റ്റ്, ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് എന്നിവയെല്ലാം ആദ്യ ആർത്തവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ശരീരത്തിലെ ഭാരം കൂടുതലുള്ള അല്ലെങ്കിൽ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള പെൺകുട്ടികളിൽ, അപ്പോൾ അവർ വണ്ണം കൂടുതലുള്ളവരായിരിക്കും, അവരിൽ ആദ്യ ആർത്തവം കുറച്ച് നേരത്തെ വരുന്നതായി കാണാറുണ്ട്. ഇനി പോഷകാഹാരക്കുറവുള്ള അതുപോലെ തന്നെ ശരീരഭാരം വളരെ കുറവുള്ളവരിലും അമിതമായ മാനസിക സമ്മർദ്ദമുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ, വീട്ടിലൊക്കെ മാനസിക സമ്മർദ്ദമുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അവരിൽ ആദ്യ ആർത്തവം കുറച്ച് ഡിലെയ്ഡ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയിൽ എപ്പോഴും 8 വയസ്സിന് മുൻപിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് തുടങ്ങുകയോ അല്ലെങ്കിൽ 10 വയസ്സിന് മുമ്പ് തന്നെ ആദ്യ ആർത്തവം തുടങ്ങുകയോ ചെയ്താൽ അതിനെ നമ്മൾ പ്രിക്കോഷൻ ഓഫ് പ്യൂബർട്ടി എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളിൽ നമ്മളൊരു വൈദ്യനിർദ്ദേശം തേടേണ്ടതാണ്. മറ്റ് രോഗങ്ങൾ മൂലമല്ല ഇതെന്ന് ഉറപ്പുവരുത്താനാണ്. ഇനി ചില കുട്ടികളുണ്ട്, അവർക്ക് ഡിലെയ്ഡ് പ്യൂബർട്ടി എന്ന് പറയും. അവർക്ക് 13-14 വയസ്സായാലും ബ്രസ്റ്റ് ഡെവലപ്മെന്റ് വരാതെ ഇരിക്കാം. അതുപോലെ തന്നെ ഒരു 16 വയസ്സായാലും അവർക്ക് ആർത്തവം വരാതെയും ഇരിക്കാം. ഇവിടെയും ഒരു ഡോക്ടറെ കണ്ട് എത്രയും പെട്ടെന്ന് രോഗനിർണയം നടത്തി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഈ പ്രിക്കോഷൻ ഓഫ് പ്യൂബർട്ടിയുള്ള അല്ലെങ്കിൽ ആദ്യ ആർത്തവം വളരെ നേരത്തെ വരുന്ന കുട്ടികളിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമിതമായിട്ട് ശരീരവണ്ണം ഉണ്ടായിരിക്കും, അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ പിൽക്കാലത്ത് പ്രമേഹം, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭാശയത്തിനകത്തെ എൻഡോമെട്രിയത്തിൽ വരുന്ന ക്യാൻസർ ഇവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ നമ്മൾ എന്ത് വേണം, പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളിൽ അമിത ഭാരം വരാതിരിക്കാൻ, ആ രീതിയിലുള്ള ആഹാരങ്ങൾ ശീലിക്കാൻ പ്രത്യേകിച്ച് മാതാപിതാക്കൾ പെൺകുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ്.
1: മാഡം, ആയുർവേദ ശാസ്ത്രപ്രകാരം ആർത്തവകാലത്ത് സ്ത്രീകളുടെ ദിനചര്യയെക്കുറിച്ചും അവർ പാലിക്കേണ്ട വ്യക്തി ശുചിത്വത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
2: നമുക്കറിയാം, ആർത്തവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഇവയൊക്കെ പെട്ടെന്ന് കുറയുന്നു. ആ ഒരു ടൈമിൽ ഗർഭാശയത്തിനകത്തെ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്, അത് പെട്ടെന്ന് ഷെഡ് ചെയ്ത് പോകുന്നതാണ്. അതിനോടനുബന്ധിച്ച് കുറച്ച് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഹോർമോൺ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ബ്ലീഡിംഗ് കൊണ്ടുള്ള ക്ഷീണവും, മറ്റു ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ അമിത വേദനയും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശാരീരികവും മാനസികവുമായി ഏറ്റവും അധികം വിശ്രമം വേണ്ടുന്ന ഒരു ടൈമാണ് ഈ ദിനങ്ങൾ. കൂടാതെ വ്യക്തി ശുചിത്വം നന്നായി പാലിക്കണം. ഇപ്പോൾ പെൺകുട്ടികൾ സാനിറ്ററി നാപ്കിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനും മുൻപും ശേഷവും കൈകൾ വൃത്തിയായി അണുവിമുക്തമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പാഡുകൾ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപും ഒന്ന് പാഡ് ചേഞ്ച് ചെയ്തിട്ട് കിടന്നാൽ നന്നായിരിക്കും. അതുപോലെ ആയുർവേദ ശാസ്ത്രത്തിൽ വളരെ വിശദമായി തന്നെ ആർത്തവചര്യയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഏറ്റവും അത്യാവശ്യം വേണ്ടത് വിശ്രമം തന്നെയാണ്. രണ്ടാമത്തേത് ആഹാരകാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധ ആവശ്യമാണ്. അതായത് ലഘുവായ പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങൾ അളവിൽ കുറച്ച്, നമ്മളെപ്പോഴും സാധാരണ കഴിക്കുന്ന അളവിനേക്കാൾ അല്പം കുറച്ച് വിശപ്പിനനുസരിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമുക്ക് ശരിയായ വിശ്രമം, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഈ ടൈമിൽ ശരിയായ വിശ്രമം കിട്ടാറില്ല. എന്നാൽ ഈ ഒരു ആർത്തവ ദിനങ്ങളിലെങ്കിലും അമിതമായ വ്യായാമം ഒഴിവാക്കേണ്ടതാണ്. നന്നായി ഒരു മാനസിക ഉല്ലാസത്തിനുള്ള ടൈമും കണ്ടെത്തണം. അതുപോലെ തന്നെ ഫേഷ്യൽ കോണ്ടാക്ട് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ വ്യക്തി ശുചിത്വത്തിനായി 40 മ്ല തിളപ്പിച്ച വെള്ളം, അതുപോലെ തന്നെ ത്രിഫലത്തോടിട്ട് വെള്ളം തിളപ്പിച്ച് വൾവൽ റീജിയൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കേണ്ടതാണ്. അതായത് വജൈനൽ pH വളരെയധികം കൂടുന്ന ഒരു സ്റ്റേജാണിത്. നോർമലി ഒരു റീപ്രൊഡക്റ്റ് ഏജിലുള്ള ലേഡിയെ സംബന്ധിച്ചിടത്തോളം വജൈനൽ pH അസിഡിക് ആയിരിക്കും. പക്ഷേ ഈ ബ്ലീഡിംഗ് ടൈമിൽ ആൽക്കലൈൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗർഭാശയത്തിനകത്ത് വരുന്ന അണുബാധകളൊക്കെ കൂടുതലായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെയധികം വ്യക്തി ശുചിത്വവും ലൈംഗിക ശുചിത്വവും ഒക്കെ പാലിക്കേണ്ട ഒരു ടൈമാണിത്. കൂടാതെ നമ്മൾ ശരിയായ ഉറക്കം,

0: പകൽ ഉറങ്ങാൻ പാടില്ല, രാത്രിയിൽ ഉറക്കമിളച്ചിരിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, പല സ്ത്രീകളിലും ആർത്തവം അടുക്കുന്ന സമയങ്ങളിലും ആർത്തവ സമയത്തും അതുപോലെ തന്നെ അതിനുശേഷവും പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കാണപ്പെടുന്നത് പതിവാണല്ലോ. ആയുർവേദ വിധിപ്രകാരം എന്താണ് ഇതിനൊരു പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത്?
0: ചിലരിൽ ആർത്തവം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചില പ്രത്യേക ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാട്ടർ റിട്ടൻഷൻ, നമ്മുടെ ശരീരത്തിൽ നീര് പോലുള്ള അവസ്ഥ വരാം. പ്രത്യേകിച്ച് സ്തനങ്ങളിൽ വേദന, തലവേദന, ശരീരഭാരം കൂടുക, പിന്നെ അതോടൊപ്പം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലേ? പലരിലും മൂഡ് ചേഞ്ചസ് കൂടുതലായിട്ട് വരുന്ന ഒരു ടൈമാണിത്. പെട്ടെന്ന് വിഷമം വരിക, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കാണാറുണ്ട്. അപ്പോൾ ഇതിനുള്ള കാരണം നമ്മുടെ ഹോർമോണൽ ചേഞ്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഓവുലേഷൻ നടക്കുന്ന ലേഡീസിലാണ് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നത്. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും കൂടി ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താം. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കൂടുതലായിട്ട് മാനസിക സമ്മർദ്ദം ഉള്ളവരിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അതിനാൽ തന്നെ നമുക്ക് യോഗ, പ്രാണായാമം, ശരിയായ വ്യായാമം തുടങ്ങിയവയൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇവ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഔഷധങ്ങൾ, ഇപ്പം തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം, അതുപോലെ തന്നെ അമുക്കുരം പൊടിച്ചത്, ഇരട്ടിമധുരം പൊടിച്ചത്, ബ്രഹ്മി, കുടങ്ങൽ ഇവയുടെയൊക്കെ ഉപയോഗം, പിന്നെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത്, കോഫി, ചായ, അതായത് കഫിനേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുന്നത്, ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വളരെ പ്രയോജനപ്പെടും. ഇനി ആർത്തവ ദിനങ്ങളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആർത്തവത്തോടനുബന്ധിച്ചുള്ള അമിതമായ വയർവേദനയാണ്. അത് മിക്കവാറും കൗമാരക്കാരായ പെൺകുട്ടികളിലാണെന്ന് കണ്ടുവരുന്നത്. അതിനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നത്, അതായത് നമ്മുടെ ഗർഭാശയം വികസിക്കുന്നതും സങ്കോചിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില, ഗർഭാശയം മുഖം വികസിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന കെമിക്കൽസിൻ്റെ ഒരു ഉൽപ്പാദനം കൂടിയവരിൽ പെയിൻ കൂടുതൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും ഒരു കൗമാരപ്രായക്കാരിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ ബ്ലീഡിങ് നന്നായി തുടങ്ങുമ്പോൾ തന്നെ ഈ പെയിൻ കുറയും. കാലിലോട്ട് ചിലപ്പോൾ വേദന വരാം, ഇതിനോടനുബന്ധിച്ച് ചിലപ്പോൾ വൊമിറ്റിംഗ് ഉണ്ടാവാം, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ വരാം, മലം അയഞ്ഞു പോകാം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാറുണ്ട്. ഇനി മറ്റൊരു തരത്തിലുള്ള വയർവേദനയുണ്ട്. അത് കുറച്ചുകൂടെ ഏജ് ആയ ആൾക്കാരിലാണ് കണ്ടുവരുന്നത്. അത് ആർത്തവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പെയിൻ തുടങ്ങും. പിന്നീട് ആർത്തവം തുടങ്ങി ബ്ലീഡിങ് കുറഞ്ഞാലും ബ്ലീഡിങ് മാറിയാലും ആ ഒരു പെൽവിക് റീജിയനിൽ എപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പം ഇങ്ങനെയുള്ളവരിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് രോഗങ്ങളുണ്ടായിരിക്കും. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ആ രോഗം എന്നുള്ളത് കണ്ടെത്തി അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യുകയാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഗർഭാശയ മുഴകൾ, എൻഡോമെട്രിയോസിസ്, അതുപോലെ അഡിനോമയോസിസ് തുടങ്ങിയവയിലെല്ലാം ഇത്തരം ഭയങ്കരമായ വേദനയോടുകൂടി ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്. ഗർഭാശയത്തിലുണ്ടാകുന്ന അണുബാധകളും ഇതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇവയ്ക്ക് ഓരോന്നിനും എന്താണ് ഈ രോഗം എന്നുള്ളതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത്.
1: മാഡം, ചില സ്ത്രീകളിൽ ആർത്തവ സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാകാറുണ്ടല്ലോ, എന്താണ് ഇതിന് കാരണം? മാഡം, ഇത് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക?
0: ഇപ്പോൾ ചിലരിൽ നമുക്കറിയാം ആർത്തവം കൃത്യമായിട്ടായിരിക്കും വരുന്നത്, വരുമ്പോൾ പക്ഷേ ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ ഹെവി ബ്ലീഡിങ് ആണെന്ന് അറിയുന്നത്? ചിലപ്പോൾ ഒരു നോർമലി ഒരു 2 മുതൽ 7 ദിവസം വരെയാണ് ആർത്തവത്തിന് ബ്ലീഡിങ് വരുന്നത്. ഇത് കൂടുതൽ ദിവസങ്ങളിൽ വരാം, അല്ലെങ്കിൽ കുറച്ച് ദിവസമായാൽ പോലും വരുമ്പോൾ കൂടുതലായിട്ട് വരാം. ഇങ്ങനെയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് പാഡ് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ വരി നമ്മൾ ഒരു പേഷ്യൻ്റ് നമ്മളോട് പറയുന്നത് ഞാൻ നനവ് തട്ടി എണീറ്റു എന്നാണ്. അപ്പോൾ ഈ ബ്ലീഡിങ്ങിൻ്റെ അത്രയും ഹെവി ആയത് കാരണം ഇവർക്ക് നൈറ്റ് ചേഞ്ച് ഓഫ് പാഡ്സ് വേണ്ടിവരും. അതുപോലെ തന്നെ ഒരു പാഡ് ഉപയോഗിക്കുന്നതിന് വരെ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ, രണ്ടെണ്ണമൊക്കെ ഉപയോഗിക്കേണ്ട അവസ്ഥ വരും. ഇപ്പോൾ ബാത്റൂമിലൊക്കെ പോയിരിക്കുമ്പോൾ ക്ലോട്ട്, വലിയ ക്ലോട്ട് പോയതായിട്ട് പറയും. ഈ ഒരു ബ്ലീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം അനുഭവപ്പെടും, അനീമിക്കാവും അവർ. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് ഹെവി ബ്ലീഡിങ് ആണെന്ന്. ആ ഹെവി ബ്ലീഡിങ് ഉള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവിടെയും പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പോൾ ഗർഭാശയത്തിലുണ്ടാകുന്ന ഫൈബ്രോയിഡുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡിനോമയോസിസ് പോലുള്ള രോഗങ്ങൾ, ഇവയിലെല്ലാം റെഗുലർ സൈക്കിൾസ് ആയിരിക്കും, ഹെവി ബ്ലീഡിങ് ആയിരിക്കും. ഇനി കൗമാരക്കാരായ പെൺകുട്ടികളിലും ആർത്തവ വിരാമം അടുത്ത സ്ത്രീകളിലും കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ട്. ഇത് ചിലപ്പോൾ ഇറഗുലർ ആയിരിക്കും, ഹെവി ബ്ലീഡിങ് ആയിരിക്കും. ഇതിന് രണ്ടിനും കാരണം ഓവുലേഷൻ നടക്കില്ല. ഓവുലേഷൻ നടക്കാതെ വരുമ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോൺ വേണ്ട രീതിയിൽ ഉണ്ടാകില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ

0: നമ്മുടെ ഗർഭാശയത്തിനകത്ത പാട കൂടുതൽ കട്ടിയുണ്ടാവുകയും അത് ഷെഡ് ചെയ്ത് പോകുമ്പോൾ ഹെവി ബ്ലീഡിങ്ങും വരാം. ഇനി ചില ടൈപ്പ് ബ്ലീഡിംഗ് ഉണ്ട്, വളരെ കുറച്ച് മാത്രം പോകും, അത് ഇടയ്ക്കിടയ്ക്ക് പോകും, കൃത്യമായിട്ട് ഇടവേളകളിലായിരിക്കില്ല. അങ്ങനെയുള്ളത് മിക്കവാറും നമുക്കൊരു ഗർഭാശയ യോനി പരിശോധന നടത്തി, പെർവജൈനൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ ഗർഭാശയ മുഖത്ത് പോളിപ്പോ അണുബാധയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ലൈംഗിക ബന്ധത്തിന് ശേഷം എത്ര കുറച്ചായാലും ബ്ലീഡിംഗ് കാണുകയോ അതോടനുബന്ധിച്ച് ദുർഗന്ധത്തോടുകൂടിയ വജൈനൽ ഡിസ്ചാർജ് കാണുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് അത് നമ്മൾ ഡോക്ടറെ കണ്ട് രോഗനിർണയം നടത്തേണ്ടതാണ്. വളരെ ചെറിയ ചെറിയ പ്രയോഗങ്ങൾ ബ്ലീഡിംഗ് ഫേസിൽ നമുക്ക് ആയുർവേദത്തിൽ കൊടുക്കാം. അശോകം ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം, പാച്ചുവറ്റി ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ ചെറുള്ള പാലരച്ചത്, ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിലും ശരിക്കുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ രോഗനിർണയത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
1: മാഡം, ഈ ക്രമം തെറ്റിയുള്ള ആർത്തവം, അതുപോലെ ആർത്തവം മാസങ്ങളായി വരാതിരിക്കുക എന്നീ ബുദ്ധിമുട്ടുകൾ പല സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കാമോ?
0: അതായത് നമ്മുടെ ആർത്തവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ കുറച്ച് അന്തസ്രാവി ഗ്രന്ഥികളുടെ കോർഡിനേറ്റഡ് ആയുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോതലാമസ്, ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ് മുതൽ പിറ്റ്യൂട്ടറി, അണ്ടാശയം, ഗർഭാശയം, ഇവയെല്ലാം അതിനനുസരിച്ച് ഈ ഹോർമോണുകൾക്ക് റെസ്പോണ്ട് ചെയ്യണം. അതുപോലെ തൈറോയിഡ് ഗ്ലാൻഡും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തിരിക്കണം. അഡ്രിനൽ ഗ്ലാൻഡും പ്രോപ്പർലി ഇതിന് സപ്പോർട്ട് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് ആർത്തവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇവയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന പ്രോബ്ലംസ് ആർത്തവ ക്രമക്കേടുകളായിട്ട് കാണാറുണ്ട്. അതിൽ നമുക്ക് ഹൈപ്പോതലാമിക് അമെനോറിയ എന്ന് പറയും. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, അത്ലറ്റ്സ് പോലുള്ളവർ, അവരുടെ ബോഡി ഫാറ്റ് തീരെ കുറവായിരിക്കും. അതുപോലെ ഡയറ്റിങ് ഓവറായിട്ട് ഡയറ്റിങ് എടുക്കുന്ന കുട്ടികൾ അല്ലേ, അങ്ങനെയുള്ളവരിലും ആർത്തവ ക്രമക്കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ തന്നെ ഓവറായിട്ട് മാനസിക സമ്മർദ്ദം, അതും ആർത്തവം ക്രമം തെറ്റിക്കാം. ഇനി നമുക്ക് ഓവറായിട്ട് ശാരീരിക അധ്വാനം ചെയ്യുന്നവർ, അതുപോലെ തന്നെ വിളർച്ചയുള്ളവർ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ വരുന്ന ട്യൂമറുകൾ, പിന്നെ അണ്ടാശയത്തിൽ വരുന്ന രോഗങ്ങൾ, അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം പോലുള്ളവ, ഇവയെല്ലാം ആർത്തവം ക്രമം തെറ്റി വരാൻ കാരണമാകാറുണ്ട്. ക്രമം തെറ്റിയ ആർത്തവം റീപ്രൊഡക്റ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ലേഡിയിൽ കണ്ടാൽ ആദ്യം നമ്മളവർ പ്രഗ്നന്റ് അല്ലാന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ബാക്കി ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടത്. അപ്പം അതിൽ ഏറ്റവും ഞാൻ പറഞ്ഞ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളിന് ഇന്ന് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം കണ്ടുവരാറുണ്ട്. ഇത് നമ്മുടെ ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ഒരു രോഗമാണ്. ഇത്രയും ക്രോണിക് ആയിട്ടുള്ള ഒരു രോഗമായതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തരക്കാരായ പെൺകുട്ടികൾ ക്രമം തെറ്റിയ ആർത്തവത്തോടുകൂടിയോ അല്ലെങ്കിൽ ആർത്തവം വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കാതെ വരാം. അതുപോലെ തന്നെ അവർക്ക് മുഖരോമ വളർച്ചയുണ്ടാകാം, പെട്ടെന്ന് വണ്ണം വെക്കാം, കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം, ഹൈപ്പർ ഇൻസുലിനീമിയയുടെ ലക്ഷണങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ പെട്ടെന്ന് തന്നെ വണ്ണം കുറയുന്നതിനും അതുപോലെ തന്നെ അവരുടെ ആർത്തവ ക്രമക്കേടുകൾ മാറുന്നതിനും ഉള്ള ആയുർവേദ ചികിത്സകൾ ലഭ്യമാണ്. ഇനി കുറച്ചുകൂടി പ്രായമായവരാണെങ്കിൽ ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആയുർവേദ ചികിത്സ, കിടത്തി ചികിത്സ, പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്, ശോധന ചികിത്സ എന്നൊക്കെ പറയും. ഔഷധത്തോടൊപ്പം ഇതും ആവശ്യമായി വരാം. അപ്പോൾ ബി സി ഒ ഡി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത്. കാരണം അത് നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ പോലും നമുക്ക് ഡയബറ്റീസോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറോ എൻഡോമെട്രിയൽ ക്യാൻസറോ ഫാറ്റി ലിവറോ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതിന് യഥാവിധി ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും ഔഷധങ്ങളും വ്യായാമവും എല്ലാം കൊണ്ട് നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്.
1: ആർത്തവകാല പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരമാർഗങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ ആശയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 4 മണി.
4: ഗാനവിസ്മയം.
5: ഒരു ഗാനത്തിന്റെ രചന, സംഗീതം, ആലാപനം, ചിത്രീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട അറിയാ കഥകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
6: ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ തിരയുന്ന ഗാനവിസ്മയത്തിലേക്ക് ശ്രോതാക്കൾക്ക് സ്വാഗതം. രാജഹംസം എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കാലം. മദ്രാസിലെ

ഹോട്ടലിൽ വ്യത്യസ്ത മുറികളിൽ താമസിക്കുകയാണ്. ആ ചിത്രത്തിന്റെ സംവിധായകൻ ഹരിഹരനും ഗാനരചയിതാവ് വയലാർ രാമവർമ്മയും. അതേ ഹോട്ടലിൽ തന്നെ മറ്റൊരു മുറിയിൽ ഗാനരചയിതാവായ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനുമുണ്ട്. മങ്കൊമ്പ് വേറെ ഒരു ചിത്രത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ വന്നു താമസിക്കുന്നത്. വയലാറിന് അതിരാവിലെയുള്ള വിമാനത്തിൽ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കണം. അതിനാൽ രാത്രി സമയം വൈകിയിട്ടും അദ്ദേഹം മുറിയിലിരുന്ന് പാട്ടെഴുതുകയാണ്. അർദ്ധരാത്രിയോടടുപ്പിച്ച സമയമായപ്പോൾ അദ്ദേഹം പാട്ടെഴുതി തീർന്നു. പക്ഷേ ആ പാതിരാത്രിക്ക് നല്ല ഉറക്കത്തിലായിരുന്ന ഹരിഹരനെ വാതിലിൽ ചെന്ന് മുട്ടിവിളിക്കാൻ വല്ലാതെ മടി തോന്നിയ വയലാർ മങ്കൊമ്പിനെ ടെലിഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. മങ്കൊമ്പ് ചെന്ന് വയലാറിനെയും കൂട്ടി ഹരിഹരന്റെ മുറിയിലെത്തി. ഗാനമെഴുതിയ കടലാസ് വയലാർ ഹരിഹരനെ ഏൽപ്പിച്ചു. ഹരിഹരൻ അത് നിവർത്തി വായിക്കാൻ തുടങ്ങി. എന്തിനായി വന്നു നീ എൻ അന്തരാത്മാവിൽ എൻ ഓർമ്മ വീണ്ടും പുതുക്കി. എന്തോ ഈ തുടക്കം ഹരിഹരന് അത്ര ഇഷ്ടപ്പെട്ടില്ല. മടിച്ചു മടിച്ച് ആ വിവരം അദ്ദേഹം കവിയെ അറിയിച്ചു. യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ വയലാർ ആ കടലാസ് തിരികെ വാങ്ങി തന്റെ മുറിയിലേക്ക് പോയി. 10 മിനിറ്റിനകം അത് മാറ്റിയെഴുതാൻ വരാമെന്ന് അറിയിച്ചിട്ടായിരുന്നു വയലാറിന്റെ മടക്കം. അങ്ങനെ തന്നെ സംഭവിച്ചു. 10 മിനിറ്റായില്ല, അതിനു മുമ്പ് മറ്റൊരു പല്ലവി എഴുതി വയലാർ അത് ഹരിഹരനെ ഏൽപ്പിച്ചു. ആ വരികളാണ് ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടി നാം കേട്ടത്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ.

ആലുവ പുഴയുടെ തീരത്തെ ഒരു വാടക വീട്ടിലായിരുന്നു നീലക്കുയിൽ എന്ന ചിത്രത്തിന്റെ പാട്ടെഴുത്തും ചിട്ടപ്പെടുത്തലും മറ്റും. ഗാനരചന പി ഭാസ്കരനും സംഗീത സംവിധാനം കെ രാഘവനുമായിരുന്നു. ആകെയുള്ള 9 പാട്ടുകളും ആരൊക്കെ പാടണമെന്ന് നിശ്ചയിച്ചു. മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിലുള്ള കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന ഗാനം കൊച്ചിയിലെ ഹാജി എന്ന് വിളിക്കുന്ന അബ്ദുൽ ഖാദറിനു വേണ്ടി നീക്കിവെച്ചു. ഹാജി ആ ക്യാമ്പിൽ വന്ന അന്നു തന്നെ കെ രാഘവൻ അദ്ദേഹത്തെ ആ പാട്ട് പഠിപ്പിച്ചു. പക്ഷേ ആ പുതിയ ഗായകൻ അത് പാടിക്കേട്ടപ്പോൾ നിർമ്മാതാവ് ടി കെ പരീക്കുട്ടിക്ക് തീരെ തൃപ്തി പോരാ. എന്നിട്ടും പി ഭാസ്കരന്റെയും കെ രാഘവന്റെയും നിർബന്ധത്തിന് വഴങ്ങി ആ ഗാനത്തിന്റെ ശബ്ദലേഖനത്തിനു വേണ്ടി ഹാജിയെയും മറ്റുള്ളവർക്കൊപ്പം മദ്രാസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടിയിട്ടും ഹാജിയുടെ പാട്ടിനോട് ആർക്കും അത്ര മമത പോരാതെ വന്നു. ഒടുവിൽ ആ ഗാനം കെ രാഘവൻ തന്നെ പാടണമെന്ന നിർബന്ധം ശക്തമാവുകയും ചെയ്തു. അങ്ങനെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അന്നു രാത്രി 1 മണിക്ക് ഒറ്റ ടേക്കിൽ കെ രാഘവൻ ആ ഗാനം പാടിത്തീർത്തു. നീലക്കുയിലിലെ ഏറ്റവും ജനപ്രിയ ഗാനമായി അത് മാറി എന്നത് ചരിത്രം.

കാലടി ഗോപിയുടെ ഏഴു രാത്രികൾ എന്ന നാടകം ചലച്ചിത്രമാക്കാൻ രാമു കാര്യാട്ട് തീരുമാനിക്കുന്നു. അതിലെ ഗാനവിഭാഗം കൈകാര്യം ചെയ്ത വയലാർ രാമവർമ്മയും സലീൽ ചൌധരിയും ഗാനങ്ങളുടെയെല്ലാം ശബ്ദലേഖനം കഴിഞ്ഞ് അവരുടെ വീടുകളിലേക്ക് മടങ്ങി. പടത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുമ്പോൾ സംവിധായകനായ രാമു കാര്യാട്ടിന് ഒരു ഗാനം കൂടി ഉൾപ്പെടുത്തണമെന്ന് അതിയായ മോഹം. വിവരം ലൈറ്റ്നിംഗ് കോൾ ബുക്ക് ചെയ്ത് വയലാറിനെ അറിയിച്ചു. കഥാസന്ദർഭം മനസ്സിലാക്കിയ ഗാനരചയിതാവ് ഫോൺ വിച്ഛേദിക്കാതെ തന്നെ ഗാനത്തിന്റെ വരികൾ ഫോണിലൂടെ പറഞ്ഞുകൊടുത്തു. അത് കുറിച്ചെടുത്ത രാമു കാര്യാട്ടിനെ പിന്നീട് അലട്ടിയ പ്രശ്നം അതാര് ചിട്ടപ്പെടുത്തും എന്നതായിരുന്നു. സലീൽ ചൌധരിയെ വീണ്ടും വരുത്തുക പ്രായോഗികമല്ല. മാത്രമല്ല ഭാരിച്ച ചെലവുണ്ട്. ഒടുവിൽ ആ നിയോഗം ഗായികയായ ശാന്ത പി നായരിൽ ചെന്നു ചേർന്നു. ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് അവർ ആ ഗാനം നാം ഇന്ന് കേൾക്കുന്ന രീതിയിൽ സ്വരപ്പെടുത്തി. അധികം സംഗീത ഉപകരണങ്ങളുടെ അകമ്പടി ഒന്നും കൂടാതെ ശാന്ത പി നായർ സ്വന്തം മകളായ ലതയെ കൊണ്ട് ആ ഗാനം പാടിച്ച് ആലേഖനം ചെയ്തു. അങ്ങനെ ആ ചിത്രത്തിലൂടെ ഒരു പുതിയ സംഗീത സംവിധായിക പിറവിയെടുക്കുകയായിരുന്നു. പിന്നീട് ഒരിക്കലും അവർ സംഗീത സംവിധാനം ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്ക് ആ ഗാനം ശ്രദ്ധിക്കാം.

1967 വന്ന ചിത്രമേള എന്ന ചിത്രത്തോടുകൂടിയാണ് ഗാനരചയിതാവായ ശ്രീകുമാരൻ തമ്പിയും സംഗീത സംവിധായകനായ ജി ദേവരാജനും ആദ്യമായി ഒന്നിച്ചത്. പക്ഷേ ഇടയ്ക്കെപ്പോഴോ അവർ തമ്മിൽ പിണങ്ങി. ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകളൊന്നും താൻ ചിട്ടപ്പെടുത്തുകയില്ലെന്ന് ജി ദേവരാജൻ വാശി പിടിച്ചു. ആ സമയത്ത് ശ്രീകുമാരൻ തമ്പി കണ്ടുപിടിച്ചതാണ് എം കെ അർജുനൻ എന്ന ഹാർമോണിസ്റ്റിനെ. അന്ന് അദ്ദേഹം ജി ദേവരാജന്റെ വാദ്യവൃന്ദത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. അർജുനനെ കണ്ട് റെസ്റ്റ് ഹൗസിന് വേണ്ടി എഴുതിയ പാട്ടുകൾ ഏൽപ്പിച്ച് ശ്രീകുമാരൻ തമ്പി എന്തോ വെട്ടിപ്പിടിച്ച മനസ്സോടെ മടങ്ങി. ശബ്ദലേഖനത്തിന്റെ തൊട്ടു തലേന്നാണ് അർജുനൻ ഗാനരചയിതാവായ തമ്പിയോട് സ്വകാര്യമായി തന്റെ നിസ്സഹായാവസ്ഥ അറിയിച്ചത്. ഗുരുവായ

ദേവരാജനോട് അനുവാദം വാങ്ങാതെ എങ്ങനെയാണ് പാട്ടുകളുടെ റെക്കോർഡിംഗ് നടത്തുന്നത്, തന്റെ ശ്രമം പാളി എന്ന് തന്നെ ശ്രീകുമാരൻ തമ്പി കണക്കുകൂട്ടി. പിറ്റേ ദിവസമായി ഗാന ആലേഖനത്തിനുവേണ്ടി സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അവിടെ സാക്ഷാൽ ദേവരാജൻ ഇരിക്കുന്നു. എല്ലാവരും ഒന്ന് പതറി. ഗാനം പാടേണ്ടത് യേശുദാസാണ്. അർജുനൻ ഗായകനെ പാട്ടു പഠിപ്പിക്കാൻ തുടങ്ങി. ആലാപനവും ഏറ്റുപാടലും തുടർന്നപ്പോൾ പെട്ടെന്ന് ദേവരാജന്റെ ശബ്ദം, അർജുന പത്മരാഗം കഴിഞ്ഞ് ചെറിയൊരു നിർത്തുകൊടുത്തോ, അതാകും കേൾക്കാൻ കൂടുതൽ നല്ലത്. ഗുരു പറഞ്ഞാൽ ശിഷ്യന് രണ്ടാമതൊരു ചിന്ത ആവശ്യമില്ലല്ലോ. ആ പാട്ട് അർജുനൻ അപ്രകാരം തന്നെ സ്വരപ്പെടുത്തി. അന്ന് യേശുദാസ് അങ്ങനെ പാടിയ പാട്ടാണ് ഇന്നും നാം കേൾക്കുന്നത്.

ശാസ്ത്രീയ സംഗീത പ്രധാനമായ ശങ്കരാഭരണം എന്ന ചിത്രത്തിനുവേണ്ടി പാട്ടുകൾ ഒരുക്കിയത് കെ വി മഹാദേവൻ എന്ന തമിഴ് സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖ്യ സഹായിയായി അന്ന് പ്രവർത്തിച്ചത് മലയാളിയായ പുകഴേന്തിയായിരുന്നു. വെട്ടൂരി സുന്ദരരാമമൂർത്തി തെലുങ്കിൽ എഴുതിയ വരികൾ പാടാൻ ഗായകരെയും നിശ്ചയിച്ചു. ആ ചിത്രത്തിലെ ശങ്കര നാദശരീര പര എന്ന ഗാനം പാടാൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ പ്രാധാന്യം പരിഗണിച്ച് മംഗലംപള്ളി എന്ന ഗായകനെയാണ് സംഗീത സംവിധായകൻ തെരഞ്ഞെടുത്തത്. എന്നാൽ അത് പാടാൻ കൂടുതൽ യോഗ്യൻ എസ് പി ബാലസുബ്രഹ്മണ്യമായിരിക്കുമെന്ന് പുകഴേന്തി നിർദ്ദേശിക്കുകയായിരുന്നു. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലാത്ത എസ് പി ബി അത് പാടുന്നതിനോട് കെ വി മഹാദേവന് ഒട്ടും യോജിപ്പില്ലായിരുന്നു. വീണ്ടും വീണ്ടും പുകഴേന്തി തന്റെ നിർദ്ദേശത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഒടുവിൽ മടിച്ചു മടിച്ചാണെങ്കിലും കെ വി മഹാദേവൻ അതിന് സമ്മതം മൂളി. എസ് പി ബി വന്ന് ആ പാട്ടുപാടിയപ്പോൾ കൂടുതൽ വിസ്മയഭരിതനായി പോയത് സംഗീത സംവിധായകൻ തന്നെയായിരുന്നു. അദ്ദേഹം തന്റെ ശിഷ്യനായ പുകഴേന്തിയെ ഗാഠം പുണർന്ന് അഭിനന്ദിക്കാനും മറന്നില്ല. പുകഴേന്തിയുടെ കണ്ടെത്തൽ ശരിവെക്കാൻ പോന്നതായിരുന്നു അക്കൊല്ലം എസ് പി ബിക്ക് അതേ പാട്ടിന്റെ പേരിൽ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്.

സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ വിദ്വൽ സദസ്സിലെ പ്രഗത്ഭനായ സംഗീത വിദ്വാൻ ഷഡ്കാല ഗോവിന്ദമാരാരെ കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കുമല്ലോ. വിളംബ ദ്രുത ലയങ്ങളിലെല്ലാം പാടാനുള്ള കഴിവ് ജന്മസിദ്ധമായിരുന്നതിനാൽ അദ്ദേഹത്തിന് ആറു കാലങ്ങളിൽ പല്ലവികൾ അനായാസമായി പാടാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഷഡ്കാല ഗോവിന്ദമാരാർ എന്നു വിളിക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രതിഭാധനരായ സംഗീതജ്ഞന്മാരെ മുഴുവൻ മനസാ ഗുരുക്കന്മാരായി സങ്കല്പിച്ച് നടന്ന ജി ദേവരാജൻ അരങ്ങിനും വെള്ളിത്തിരയ്ക്കും വേണ്ടി പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ എത്തിയത് ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും ഒരുപോലെ പ്രാവീണ്യം നേടിയ ശേഷമായിരുന്നു. അദ്ദേഹത്തിന്റെ എക്കാലത്തെയും വലിയ മോഹമായിരുന്നു ഷഡ്കാലത്തിൽ ഒരു പാട്ടൊരുക്കുക എന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച കാലത്താണ് തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. എന്നാൽ തന്റെ ഗുരുവിന്റെ ആഗ്രഹം ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കുകയായിരുന്നു സംഗീത സംവിധായകനായ എം ജയചന്ദ്രൻ. കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിൽ ആറു കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഗാനമൊരുക്കിയാണ് അദ്ദേഹം തന്റെ ഗുരുവിന്റെ അന്ത്യാഭിലാഷം സാധിച്ചു കൊടുത്തത്. രസികപ്രിയ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ ഗാനത്തിന്റെ രചന ഒ എൻ വി കുറുപ്പ്. ഷഡ്കാല പല്ലവി പാടി അനശ്വരമാക്കിയതാകട്ടെ മധു ബാലകൃഷ്ണനും കെ എസ് ചിത്രയുമാണ്.

0: నిసత జణు ధిమ జణు దశ నిసత్త ధిమ్మ పత్తనంతో నిసత జణు ధిమ జణు దశ నిసత్త ధిమ్మ పత్తనంతో నిసత జణు ధిమ జణు దశ నిసత్త ధిమ్మ పత్తనంతో నిసత జణు ధిమ జణు దశ నిసత్త ధిమ్మ పత్తనంతో నిసత జణు ధిమ జణు దశ నిసత్త ధిమ్మ పత్తనంతో.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: പുതുമുഖങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ നവോദയ അപ്പച്ചൻ ഒരു ചലച്ചിത്രം നിർമ്മിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലം. സംഗീത സംവിധായകനും ഒരു നവാഗതൻ തന്നെ ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അന്വേഷണം പല വഴിക്ക് നീണ്ടു, ഫലമുണ്ടായില്ല. പത്രപരസ്യം വഴി ആളെ കണ്ടെത്താനായിരുന്നു പിന്നത്തെ ശ്രമം. അതുകണ്ട് അനേകം പേർ അപേക്ഷിച്ചു. പക്ഷേ ഒരേ ഒരാൾക്കേ നറുക്കു വീണുള്ളൂ, ഫോർട്ടുകൊച്ചിക്കാരനായ ജെറി അമൽദേവിന്. തത്വശാസ്ത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം പുരോഹിതനാകാൻ വേണ്ടിയാണ് ഇൻഡോറിലും പൂനെയിലും പോയി പഠിച്ചത്. പക്ഷേ അപ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് സംഗീതമായിരുന്നു. മതപാഠശാലയിലെ പഠനം അതിന് ആക്കം കൂട്ടി എന്നു പറയുകയാവും ശരി. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിനു പുറമെ പിയാനോയും തബലയും വായിക്കാൻ പഠിച്ച അദ്ദേഹം 25-ാമത്തെ വയസ്സിൽ മതപാഠശാലയോട് വിട പറഞ്ഞു. പിന്നെ നേരെ പോയത് ബോംബെ നഗരത്തിലേക്കാണ്. അവിടെ ചലച്ചിത്ര സംഗീത സാർവഭൗമനായ നൌഷാദ് അലിയുടെ തണലിൽ കുറച്ചുനാൾ കഴിച്ചുകൂട്ടി. അമേരിക്കയിൽ കഴിഞ്ഞിരുന്ന ജ്യേഷ്ഠന്റെ അടുത്തേക്ക് വിമാനം കയറിയപ്പോൾ അവിടെയും സംഗീത പഠനം തുടരണം എന്നായിരുന്നു ജെറിയുടെ മനസ്സിൽ. അത് യാഥാർത്ഥ്യമായി. അമേരിക്കയിലെ ലാ എന്ന സ്ഥലത്തെ സേവ്യർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം സംഗീതത്തിൽ ബിരുദം നേടി. ന്യൂയോർക്കിലെ ഈത്തക്കായിലുള്ള കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 70-കളുടെ ഒടുവിൽ നാട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹം പത്രപരസ്യം കണ്ടതും അപേക്ഷിച്ചതും. അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകനായി അദ്ദേഹം മാറി. അതിലെ ഗാനങ്ങൾ ഗാനാസ്വാദകർ പെട്ടെന്ന് ഏറ്റെടുത്തു. ബിച്ചു തിരുമല എഴുതി യേശുദാസ് പാടിയ ഈ ഗാനം അക്കൂട്ടത്തിലൊന്നാണ്.

നാടകരംഗത്തെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന കെ ടി മുഹമ്മദിന്റെ സൃഷ്ടി എന്ന നാടകം ചലച്ചിത്രമാക്കിയപ്പോൾ അതിന്റെ തിരക്കഥയും സംഭാഷണവും മാത്രമല്ല സംവിധാനവും നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു. അതിലെ ഗാനങ്ങൾ ഒരുക്കിയത് ONV MS ബാബുരാജ് കൂട്ടുകെട്ടാണ്. സംവിധായകനായ കെ ടി മുഹമ്മദിന് പെട്ടെന്ന് ഒരാഗ്രഹം. ONV കുറുപ്പിന്റെ അഗ്നിശലഭങ്ങൾ എന്ന കാവ്യസമാഹാരത്തിലെ ഞാൻ എന്ന കവിതയിൽ നിന്ന് ഏതാനും വരികൾ കൂടി ഗാനരൂപേണ ചിത്രത്തിൽ ഉൾപ്പെടുത്തണം. കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിൽ പാട്ടുകൾ ചിട്ടപ്പെടുത്താനിരുന്ന ബാബുരാജ് ആദ്യമൊന്ന് അന്താളിച്ചു. ശുദ്ധമായ കവിത വൃത്തമൊപ്പിച്ച് എഴുതിയിരിക്കുന്നു, അത് ഗാനരൂപത്തിലേക്ക് എങ്ങനെ മാറ്റും? ഒടുവിൽ നാം ഇപ്പോൾ കേൾക്കുന്ന തരത്തിൽ ഗാനം രൂപപ്പെട്ടു വന്നു. യേശുദാസ് അത് പാടിയപ്പോൾ ഗാനത്തേക്കാൾ കവിത ജനസമ്മതി നേടുകയും ചെയ്തു.

0: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ
1: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
0: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
1: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
2: ഗാനവിസ്മയം തുടരുന്നു.
3: അന്യഭാഷാ ഗാനങ്ങളുടെ ഇണങ്ങളുമായി സാദൃശ്യമുള്ള പാട്ടുകൾ എല്ലാ ഭാഷകളിലും ഇറങ്ങാറുണ്ട്. മലയാളത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അങ്ങനെ ഇറങ്ങിയ ഒരു പാട്ടിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു മാസം നീണ്ടുനിന്ന ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം നാം റിപ്പബ്ലിക് ദിനം കൊണ്ടാടിയപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 1963 ജനുവരി 26 ഡൽഹിയിലെ രാംലീല മൈതാനത്ത് തടിച്ചുകൂടിയ ജനസാഗരത്തെയും അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും സാക്ഷിയാക്കി ഭാരതത്തിന്റെ വാനം പാടി ലതാ മങ്കേഷ്കർ പാടിയ ഒരു ഗാനമുണ്ട്. ഓരോ വരിയിലും വാക്കിലും ദേശസ്നേഹം തുടിച്ചു നിൽക്കുന്ന, യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ആ ഗാനം രാഷ്ട്രഭാഷയായ ഹിന്ദിയിലായിരുന്നു. കവി പ്രദീപ് രചിച്ച് സി രാമചന്ദ്ര സംഗീതം പകർന്ന ഗാനമാണിത്. ഈ ഗാനവുമായി ബന്ധപ്പെട്ടവരെല്ലാം ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ദേശസ്നേഹത്തെ മുൻനിർത്തി ഈ ഗാനത്തിനു വേണ്ടി പ്രവർത്തിച്ചത്. മാത്രവുമല്ല, ഈ ഗാനം പാടി തീർന്നപ്പോൾ ഇത് പാടിയ ഗായികയും അവിടെ തടിച്ചുകൂടിയ പുരുഷാരവും എന്തിന് ജവഹർലാൽ നെഹ്റു പോലും അറിയാതെ തന്നെ കണ്ണീർ വാർത്തുപോയി. 1.5 പിന്നിട്ടപ്പോൾ ഈ ഗാനത്തിന്റെ ഈണത്തിൽ മലയാളത്തിൽ ഒരു ഗാനം പിറന്നു. ചിത്രം രാജവീഥി. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം എ ടി ഉമ്മർ. ആലാപനം എസ് ജാനകി.

സംഗീത സംവിധായകൻ ജി ദേവരാജനോടുള്ള കടുത്ത ആരാധന നിമിത്തം ഒരു സുപ്രഭാതത്തിൽ തൃശൂർ നിന്ന് തന്റെ ബന്ധുവിനെയും കൂട്ടി മദിരാശിയിലേക്ക് വണ്ടി കയറിയ ഒരു കൗമാരക്കാരന്റെ ജീവിതകഥയാണ് ഇനി പറയാൻ പോകുന്നത്. ദേവരാജനെ ചെന്ന് കണ്ടപ്പോൾ ഏതോ ഒരു സ്റ്റുഡിയോവിൽ മൂന്നാമത്തെ ദിവസം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെല്ലാൻ പറഞ്ഞ ദിവസമായിരുന്നു ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ ഓ റിക്ഷാവാല എന്ന ഗാനത്തിന്റെ റെക്കോർഡിംഗ്. ആ കൗമാരക്കാരനും അതിന്റെ ഭാഗഭാക്കായി മാറി. കോറസിൽ ഒരു ഗായകനായി പാടിയപ്പോൾ ലക്ഷ്യം സാധിച്ചു എന്ന തൃപ്തിയായിരുന്നു പാടിയ ആളിന്റെ ഉള്ളിൽ. മദ്രാസി പോലെയുള്ള വൻ നഗരത്തിൽ കയ്യിൽ പണമില്ലാതെ പിടിച്ചു നിൽക്കുന്നതെങ്ങനെ? നാട്ടിലേക്ക് മടങ്ങി ആ കൗമാരക്കാരൻ നാടകങ്ങൾക്കും മറ്റും സംഗീത സംവിധാനം ചെയ്ത് നാളുകൾ കഴിച്ചുകൂട്ടി. ശ്രീമൂലനഗരം വിജയന്റെ രംഗം എന്ന നാടകത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് വഴിത്തിരിവായി. അതോടെ വിദ്യാധരൻ എന്ന പേര് പുറം ലോകം അറിയാൻ തുടങ്ങി. ശ്രീമൂലനഗരം വിജയന്റെ രചനയിൽ പിറന്ന എന്റെ ഗ്രാമം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ വിദ്യാധരൻ പെട്ടെന്നാണ് ആ രംഗത്ത് പ്രതിഷ്ഠ നേടിയത്. ജനപ്രിയ ഗാനങ്ങളുടെ നിരയിലേക്ക് യേശുദാസ് പാടിയ ഗാനവും സ്ഥാനം പിടിച്ചു. ഇന്ന് വിദ്യാധരൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന സംഗീത സംവിധായകന്റെ പേരിൽ എത്രയെത്ര മികച്ച ഗാനങ്ങളാണുള്ളത്. എങ്കിലും എന്റെ ഗ്രാമം എന്ന ചിത്രത്തിലെ ഈ ഗാനം അനശ്വരമായി തന്നെ ഇന്നും നിലകൊള്ളുന്നു.

0: ഒരു ഗാനത്തിന്റെ രചന, സംഗീതം, ആലാപനം, ചിത്രീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട അറിയാ കഥകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഗാന വിസ്മയമാണ് ഇതുവരെ കേട്ടത്. രചന ടി പി ശാസ്തമംഗലം, ആഖ്യാനം കുരീപ്പുഴ സജീവ്, നിർവഹണം എം ആർ രഞ്ജിനെ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.
1: ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. കൂത്താട്ടുകുളം ശശി എഴുതി, നൂറനാട് കൃഷ്ണൻകുട്ടി സംഗീതം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം മഴമുക്കിൽ പോലെ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഹോർമൂസ് കടലൊടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണെന്ന് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘട്ടങ്ങളാണ് നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഹ്രസ്വ ഹജ്ജ് സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി

എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡോക്ടർമാർക്ക് സേവനത്തിനും സമർപ്പണത്തിനും യോജിച്ച മാന്യമായ ശമ്പളവും അംഗീകാരവും ലഭ്യമാക്കേണ്ടതാണെന്ന് IMA. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക് കേൾക്കാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണത്തിൽ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടിയുള്ളത് ദീപ്തി വിയർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൈതപ്പുറം രചിച്ച് ബേണി ഇനേഷ് സംഗീതം നൽകി എം ജി ശ്രീകുമാറും അഫ്സലും പാടിയ ഗാനം, ചിത്രം കല്യാണരാമൻ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മഴ,
3: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
2: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
3: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
3: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
4: യേശുദാസ് പണിക്കനം, ചിത്രം ഒരു വടക്കൻ വീരഗാഥ, ഗാനരചന കെ ജയകുമാർ, സംഗീതം രവി ബോംബെ.

0: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ
1: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
0: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
1: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
2: ഹരിശങ്കർ പാടിയത് ചിത്രം അതിരൻ. ഗാനരചന വിനായക് ശശികുമാർ. സംഗീത സംവിധാനം PS ജയഹരി.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: അടുത്ത ഗാനം ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം നൽകി. ഉണ്ണിമേനോൻ പാടിയത് ചിത്രം രാജാവിന്റെ മകൻ.

0: ഏ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയ ഗാനം, ചിത്രം പള്ളിച്ചട്ടമ്പി. കൈത്തപ്രത്തിന്റെ വരികൾ ജേക്സ് ബിജോയുടെ ഈണം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
2: അതെങ്ങനെ?
1: 12 കോടിയുടെ വിഷ് ബമ്പർ ഭഗവതി ലോട്ടറിന്ന് എടുത്താ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിനാ.
0: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്. ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5:45 തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 കേൾക്കാം കണ്ടതും കേട്ടതും.
1: ദീപാങ്കുരൻ ചേട്ടാ,
2: ഓ,
1: ഈ പ്ലാൻ അനുസരിച്ച് സമ്മാന തുകയൊക്കെ ഞാൻ എഴുതി വെച്ചു. ഇനി നമ്മുടെ ഷോർട്ട് ഫിലിം അവാർഡിനുള്ള പേര് കൂടി കണ്ടെത്തണം.
2: പേരൊക്കെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ട്. എഴുതിക്കോ. മുഖം പൊത്തിമുക്ക് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം മത്സരം 2.26. എങ്ങനെയുണ്ട്?
1: അത് പൊളിച്ചു. ഇപ്പൊ എന്തിനു ഏതിനു ഈ പോയിന്റ് വെച്ചുള്ള കളിയാണല്ലോ.
2: ആട്ടെ തങ്ക, നീ എഴുതിയതൊക്കെ ഒന്ന് വായിക്ക്, കേൾക്കട്ടെ.
1: മികച്ച ഷോർട്ട് ഫിലിം 2 ലക്ഷം രൂപ, മികച്ച സംവിധായകൻ 1 ലക്ഷം, മികച്ച ഛായാഗ്രാഹകനും നടനും നടിക്കും 50,000 വീതം, മികച്ച സഹനടനും നടിക്കും 25,000 വീതം.
2: മികച്ച ബാലതാരത്തിനുള്ളത് ചേർത്തില്ലേ? പൊങ്ങച്ചക്കാരായ മാതാപിതാക്കള് തേടി പിടിച്ച് അയക്കുന്നേ.
1: ആ ശരി, ഇപ്പം അവാർഡ് തന്നെ ഒരു 5-6 ലക്ഷം രൂപയായല്ലോ. അവാർഡാണെങ്കിൽ 8 എണ്ണമായി.
2: അവാർഡ് എത്ര വേണേലും ആയിക്കോട്ടെ, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ നിർബന്ധം. അതുകൂടി ഉണ്ടെങ്കിലേ മത്സരം ഒരു വലിയ ലെവലിലുള്ളതാണെന്ന് മാലോകർക്ക് തോന്നും. ജൂറിയുടെ തീരുമാനം അന്തിമമാണെന്ന് കൂടി കാച്ച്.
1: പ്രവേശന ഫീസേ 1,000 രൂപയാക്കിയാലോ?
2: ഏയ് വേണ്ട, 500 രൂപ മതി, കൂടുതൽ റീച്ച് കിട്ടിക്കോട്ടെ. നീ ഇപ്പോ എത്ര ഗ്രൂപ്പിൽ അംഗമാണ്?
1: വേണ്ടതും വേണ്ടാത്തതുമായ ഏകദേശം 20-25 ഗ്രൂപ്പിലെങ്കിലും കാണും.
2: ഞാനും അത്രയും കാണും, എല്ലായിടത്തും വിടണം.
1: അല്ല ദീപേട്ടാ,
2: ആ
1: നമ്മൾ പ്രഖ്യാപിക്കുന്ന അവാർഡ് തുക കൊടുക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അറിയാവുന്ന ഗ്രൂപ്പുകളിലാണെങ്കിലേ പിന്നെ ചോദ്യവും പറച്ചിലോ കൊണ്ടാവൂലേ.
2: എടാ, അതിന് പരസ്യത്തിന് നമ്മുടെ പേര് വെക്കുന്നില്ലല്ലോ. അയക്കുമ്പോഴേ ഫോർവേഡഡ് മെസ്സേജ് ആയിട്ട് അയച്ചാ മതി, എന്നോടൊരാൾ പറഞ്ഞു. അപ്പോൾ
1: മുഖം പൊത്തിമുക്ക് ഷോർട്ട് ഫിലിം അവാർഡ് 2.26 നമ്മൾ തൂക്കും.

0: ചേട്ടാ,
1: ആ
0: ഈ പ്രവേശന ഫീസ് നമുക്ക് വരുന്ന അക്കൗണ്ട്?
1: അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. നീ ഒന്ന് കട്ടയ്ക്ക് കൂടെ നിന്നാ മതി. പൈസ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ലേ.
0: ഓ ചേട്ടന്റെ ഒരു ബുദ്ധി! ഈ ബുദ്ധിയാണോ ചേട്ടാ വിമാനം എന്നൊക്കെ പരസ്യത്തിലൊക്കെ പറയുന്നത്?
1: വിമാനമല്ലടാ, റോക്കറ്റ്. പലരും 500 രൂപയല്ലേ പോട്ടെ എന്ന് വിചാരിക്കും, നമുക്കോ പല തുള്ളി പെരുവെള്ളം.
0: അല്ല, അവരിതൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ.
1: ഞാൻ പറഞ്ഞതെല്ലാം മൊബൈലിൽ അപ്പൊ തന്നെ ടൈപ്പ് ചെയ്തില്ലേ?
0: ഒരു മിനിറ്റ്. ശരിയായി.
1: എന്നാലേ അതെല്ലാം ഫോർവേഡ് മെസ്സേജ് ആക്കിയിട്ട് മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ ചാമ്പിക്കോ
0: ചാമ്പി ചേട്ടാ.
2: ഇത് തങ്കക്കുട്ടന്റെ വീടല്ലേ?
3: അതെ.
2: തങ്കക്കുട്ടൻ ഇവിടെ ഉണ്ടോ?
3: ഉണ്ടല്ലോ, അകത്തുണ്ട്. അല്ല, ആരാ?
2: ഞാൻ ഈ സ്റ്റേഷനിലെ SHO ആണ്. തങ്കക്കുട്ടനെ വിളിക്കൂ.
3: ദേ തങ്കേട്ടാ, നിങ്ങളത്രയ്ക്ക് പോലീസ്?
0: എന്ത് പോലീസാ? അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ
2: ആ ചെയ്തത് കുറ്റമല്ലെന്ന് തങ്കക്കുട്ടൻ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ?
3: എന്തൊക്കെയാ ചേട്ടാ ഈ കേക്കുന്നത്? അയ്യോ,
0: അതാ എനിക്കും മനസ്സിലാകാത്തത്.
2: മനസ്സിലാക്കി തരുന്നുണ്ടോ നിനക്ക്?
0: ഷട്ടീന്ന് പിടിവിടു സാറേ, വിടാൻ. അയ്യോ
3: അയ്യോ അയ്യോ, വിടു സാറേ, ചേട്ടനൊന്നും ചെയ്യല്ലേ. അയ്യോ ചേട്ടൻ പാവമാ.
2: പാവമാ? ഇവനോ എത്ര പേരെയാണെന്നറിയാമോ ഇവൻ പറ്റിച്ചത്?
0: പിടിവിട്ടിട്ട് കാര്യം എന്താണെന്ന് പറ. ഞാൻ എന്ത് കുറ്റമാ ചെയ്തത്?
2: ആരാ ഈ മുഖം പൊത്തി മുക്ക് ഷോർട്ട് ഫിലിം മത്സരത്തിനോടനുബന്ധിച്ച് പണപ്പിരിവ് നടത്തുന്നത്? അത് നീയല്ലേ?
0: അതോ അത് അത്
2: പറയടാ.
0: അത് ഞങ്ങളെ സാറേ.
2: അതാരാ ഈ ഞങ്ങൾ? നിന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടോ?
0: അത് ദീപാങ്കുരൻ ചേട്ടൻ.
2: അങ്ങനെ വഴിക്ക് വാ. ആ ചേട്ടൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അയാളെല്ലാം പറഞ്ഞു.
0: അയ്യോ, ദീപാങ്കുരൻ ചേട്ടനെ എപ്പ പിടിച്ച്?
2: ആ ചേട്ടനെ പിടിച്ചത് കൊണ്ടല്ലേ അനിയനെ തേടി ഞങ്ങൾ വന്നത്.
3: എന്തോ സാറേ, എന്താ കാര്യം?
2: പെങ്ങളെ, നടക്കാത്ത പരിപാടിക്ക് പണപ്പിരിവ് നടത്തുന്ന സംഘത്തിൽപ്പെട്ടയാളാ നിങ്ങളുടെ ഈ ചേട്ടൻ.
3: അയ്യോ,
2: പരാതി ഞങ്ങൾക്ക് കിട്ടി, തെളിവ് സഹിതം പൊക്കി.
3: അയ്യോ,
2: ഓരോ ഉടായ്പ് നടത്തി നാട്ടുകാരെ പറ്റിക്കുമ്പോൾ ഓർക്കണം, ഇതുപോലൊരു ദിവസം പിടിവീഴുമെന്നും നാടൊട്ടുക്കും മുഖം കാണിക്കേണ്ടി വരുമെന്നും. എടുക്കടാ കൈ മുഹൂർത്തെന്ന്, നടക്കട സ്റ്റേഷനിലേക്ക്. അവന്റെ ഒരു മുഖം പൊത്തിമുക്ക് മത്സരം.
3: അയ്യോ എന്റെ ചേട്ടാ.
4: പിന്നണിയിൽ സുഷമാനിൽ, ബിജു കലുവാതുക്കൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ.
5: രചന എൻ സുരേഷ് തൃക്കുന്നപ്പുഴ.
6: നമ്മൾ കേട്ടത് കണ്ടതും കേട്ടതും.
7: ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം വയലാർ ശരചന്ദ്രവർമ്മ രചിച്ച്, ദീപ് ജ്യോതി മിശ്ര സംഗീതം നൽകി, ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം. ചിത്രം കൽക്കട്ട ന്യൂസ്.

0: ഏഷ്യൻറേക്ക് ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
4: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
6: അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം ധ്വനി. ഗാനരചന യൂസഫ് എലിക്കേച്ചേരി, സംഗീത സംവിധാനം നൌഷാദ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും അറിയിപ്പുകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ട് ദിവസത്തെ നെതർലാൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലേക്ക് തിരിച്ചു. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ ഈ വർഷത്തെ സംസ്ഥാനതല വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പ് ഐക്യ 2026 ഈ മാസം 20 മുതൽ 25 വരെ തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകരമായ ഹോർമോസ് കടലിടുക്കിലൂടെ ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണ് നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഹ്രസ്വ ഹജ്ജ് സർവ്വീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ 2 കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും കേൾക്കാം 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:80 വയലും വീടും. വനാമി ചെമീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ, അൻസറുദ്ദീമനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ്. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. 11:05 രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അഡ്വക്കേറ്റ് സിന്ധു ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകിട്ട് 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ബാലാമണിയമ്മയുടെ ബന്ധനം എന്ന കവിത ആലാപനം അപൂർവ സുനിൽ. തുടർന്ന് ഉദയഗീതം, പി ഉണ്ണികൃഷ്ണൻ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ഗ്രാമകേരളം, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 21-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ KG താര പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരും. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:02 ഹലോ ആകാശവാണി. 12:02 ചിത്ര മഞ്ജുഷ. തുടർന്ന് തിരൈപ്പൂക്കൾ. 12:40 പ്രകാശധാര. പുരുഷന്മാരിലെ വന്ധ്യത ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു. 12:50 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ. മോണരോഗങ്ങളും ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:45 തിരയപ്പൂക്കൾ. 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 റേഡിയോ റിപ്പോർട്ട്. 5:40 ഗ്രാമകേരളം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. സമ്മിശ്ര കൃഷിയുടെ വഴിയിൽ പുഷ്പകുമാർ ജെയുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 നാഗരസം നടഭൈരവി. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 9-ാം ദിവസം. റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത്. 11:05 രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടു താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടു താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. യൂസഫലി കിച്ചിരിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പടയഗാനം ചിത്രം മീൻ.

ഈ അസുലഭ മധുമയ നവമൃത കുസുമതളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം അസുലഭ മധുമയ നവമൃത കുസുമതളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അടുത്ത ഗാനം MG ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം ഇന്ദ്രപ്രസ്ഥം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം.

ചലച്ചിത്ര ഗാനം ഇനി സന്ധ്യാഗീതത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം PK ഗോപിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ചിത്രപാടിയത് ചിത്രം നാരായം.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ. നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: സന്ധ്യാഗീതത്തിൽ അടുത്ത ഗാനം സത്യൻ അന്തികാട് രചിച്ച് ജോൺസൺ ഈണം നൽകി യേശുദാസ് പടിഗാനം ചിത്രം. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു.

0: ലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, ടി സിദ്ദീഖ്, ഒ ജെ ജനീഷ്, എ പി അനിൽകുമാർ, എം ലിജു, റോജി എം ജോൺ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൾ ഗഫൂർ, കെ എം ഷാജി, സി പി ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊല്ലിക്കോട്.
1: നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ വി ഐ പികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി LED വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: സ്കൂളിലെ 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5-ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൌതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർകണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിനുള്ളത്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് CBSE 12-ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_

0: ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനകരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരം വീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരം വീണ ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കി. അവധിക്കാലത്തെ സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി.
0: കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു പി എസ് ആകാശവാണി വാർത്തകളോട്.
2: അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി അണ്ടപുരി FM 101.9. പ്രേക്ഷകളെ, സന്ധ്യാഗീതം തുടരുന്നു. ജോസഫ് എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസൻ സംഘവും പാടിയ ഗാനം കേൾക്കാം. ഹരിനാരായണന്റെ വരികൾ രഞ്ജുൻ രാജിന്റെ ഈണം.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
3: ലക്ഷ്യം തെറ്റിപ്പോയ അമ്പ് പോലെയാണ് കോപത്തിൽ നാം പ്രയോഗിക്കുന്ന വാക്കുകൾ. അതാർക്ക് എങ്ങനെ വേദനിക്കുമെന്ന് പറയാനാവില്ല. വികാരമല്ല വിചാരമാണ് നമ്മെ നയിക്കേണ്ടത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖമാണ് ഇന്നത്തെ പ്രധാന പരിപാടി. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ എളുപ്പം കൃഷി ചെയ്യാവുന്ന, വേഗത്തിൽ വളരുന്ന, ധാരാളം കയറ്റുമതി സാധ്യതകളുള്ള ഒന്നാണ് വനാമി ചെമ്മീൻ. കൂടാതെ രുചികരവും പ്രോട്ടീൻ സമൃദ്ധവുമാണ് ഇത്. കേരളത്തിൽ വലിയ തോതിൽ വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ വർഷങ്ങളായി വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എ. ചെയ്യുന്ന കൃഷിയെക്കുറിച്ചുള്ള സൂക്ഷ്മവും കൃത്യവുമായ അറിവ് കൃഷി ലാഭകരമാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇദ്ദേഹം. വനാമി കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ ഇദ്ദേഹം ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീ അൻസറുദ്ദീനുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
4: അൻസറുദ്ദീൻ ജി, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വനാമി ചെമ്മീൻ കൃഷിയെ കുറിച്ചാണ്.
5: അതെ.
4: ഒരു പുതിയ കർഷകൻ ചെമ്മീൻ കൃഷി തുടങ്ങാൻ ഇഷ്ടമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പം, എവിടാണ് ഇത് ചെയ്യേണ്ടത്?

0: കുളത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുളം ഒരുക്കണമല്ലോ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: മനാമി ചെമ്പിൻ കൃഷി കുളങ്ങളിലും ചെയ്യാം, ബയോഫ്ലോക്ക് ചെയ്യാം, പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിലവിലുണ്ട്. എന്നാലും ഞങ്ങളൊക്കെ ചെയ്യുന്നത് കുളങ്ങളിലാണ്. അത് നമ്മുടെ കായലോരങ്ങളിൽ മേലിയേറ്റവും മേലിയിറക്കമുള്ള സ്ഥലങ്ങളിലാണ് കുളങ്ങളുള്ളത്. ഒരു 100 സെന്റിൻ്റെ കണക്ക് വെച്ച് പറയാം. 100 സെന്റ് ഉള്ള ഒരു കുളം, ഉപ്പ് വെള്ളം കിട്ടുന്ന ജലാശയം. അപ്പോൾ ആ കുളത്തിൽ 1 മീറ്റർ വെള്ളം, അതല്ലെങ്കിൽ 1.5 മീറ്റർ വെള്ളം, അല്ലെങ്കിൽ 2 മീറ്റർ വെള്ളം, കുളത്തിൻ്റെ ആഴം കൂടുകയും കുറയുകയും ചെയ്യാം. 1 മീറ്റർ വെള്ളമാണെങ്കിൽ ഇലക്ട്രിക് പമ്പ് വെച്ച് വെള്ളം പറ്റിച്ച് പുറത്തേക്ക് കളയുക. ആ കുളത്തിൽ 1 അടി വെള്ളം ആവുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. ശരിക്ക് കളമത്സ്യങ്ങളുണ്ടാവും. ഈ കളമത്സ്യങ്ങളെ കൊല്ലാൻ നമ്മൾ TCD പൗഡർ എന്ന് പറഞ്ഞ് ഒരു പൗഡർ വിപണിയിൽ കിട്ടും. അത് നമ്മൾ തലേന്ന് രാത്രി ഒന്ന് കുതിർത്ത് വയ്ക്കും. അത് നമ്മൾ ഈ പുട്ട് പരുവത്തിനും മാവ് പരുവത്തിനും ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് രാവിലെ 6 മണിക്ക് കുളത്തിലേക്ക് വിതറി കൊടുക്കും. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ കളമത്സ്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് ഈ കുളത്തിനകത്ത് അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു മീനുണ്ട്, അതുപോലെ നീളമുള്ളതാണ്. അതിൻ്റെ പേര് തൊണ്ടി എന്നാണ് ഞങ്ങളെ നാട്ടിൽ അറിയപ്പെടുന്നത്. കൊല്ലം ജില്ല ബ്ലാങ്ക് എന്ന് പറയുന്നത് വടക്കോട്ട് പോയ കൈപ്പാമ്പ്, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ ഈ മരുന്ന് കൊല്ലും. അത് കഴിഞ്ഞ് ഒരു 24 മണിക്കൂർ അവിടെ ആ വെള്ളം അങ്ങനെ ഇട്ടേക്കും. പിറ്റേ ദിവസം ഒരു 200 കിലോ കുമ്മായം, പുതിയ കുളമാകുമ്പോൾ 200 കിലോ കുമ്മായം ഒരു പെട്ടിയിലോ ചരുവത്തിലോ കുറേ ചേട്ട് കലക്കി കുളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൊടുക്കുക. അതിനാ അരിയിൽ സോയിൽ PH ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വെള്ളം പമ്പ് ചെയ്ത് കുളത്തിലേക്ക് കയറ്റും.
0: അപ്പോൾ ഈ ചത്ത കളമീനുകളെയൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ട,
1: അതൊക്കെ എടുത്ത് മാറ്റും. നെറ്റില്ലാത്ത കുളങ്ങളാണെങ്കിൽ അത് പരുന്ന് കാക്കയെല്ലാം പറിക്കൊണ്ട് പൊക്കോളും. വലിയ മത്സ്യങ്ങളാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് യോഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മൾ വെള്ളം ഫുട്ബോളിൻ്റെ തുമ്പത്ത് 1-ാം നമ്പർ നെറ്റ് വെച്ച് കെട്ടി തിരിച്ച് കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. കുമ്മായി അടിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം. അത് കഴിഞ്ഞ് ആ പഴയ ലെവലിലേക്ക് വെള്ളം എത്തുമ്പോൾ 50 കിലോ ബ്ലീച്ചിങ് പൗഡർ, ബാക്ടീരിയ ലോഡുകളൊക്കെ പിന്നെ തിരിച്ച് വരാൻ സാധ്യതയുണ്ടല്ലോ, അതിനെ നശിപ്പിക്കാൻ വേണ്ടി 50-75 കിലോ ബ്ലീച്ചിങ് പൗഡർ ഇതേ കുമ്മായം ഇത്രയും അതേ രീതിയിൽ കലക്കി കഴിക്കുക. അപ്പോൾ ഏകദേശം നമ്മളെ കളമത്സ്യങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞു. അതിന് പിറ്റേ ദിവസം നമ്മൾ 100 കിലോ ഡോളമിറ്റ്, 5 കിലോ സോഡാപ്പൊടി, ഇത് രണ്ടും മിശ്രിതമാക്കി അടിച്ചു കൊടുക്കും. സോഡാപ്പൊടി ഉപയോഗിക്കുന്നതിനാണ് PH നിലനിർത്താനും അൽക്കനേറ്റി നിലനിർത്താനും. ഈ അൽക്കനേറ്റി നിലനിർത്തുന്നതിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ തീറ്റയെടുക്കത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് മിനറൽസ് കൊടുക്കും. മിനറൽസ് വിപണിയിൽ വാങ്ങാൻ കിട്ടും. അത് കിട്ടാതിരുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 10 കിലോ പൊട്ടാഷ്, 10 കിലോ മഗ്നീഷ്യം, രണ്ടുകൂടെ മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ മിനറൽസ് ആവും. അതിൻ്റെ വിറ്റേന്ന് ഒരു പ്രോബയോട്ടിക്കും. നമുക്ക് വെള്ളത്തിന് ചെറിയ ബ്ലൂമിങ് വേണം, അമ്പളം പച്ച കളറാക്കാൻ. അതിന് 1-5 കിലോ അരിത്തവട്, 2.5 കിലോ ശർക്കര, 250 ഈസ്റ്റ് ഇട്ട് 24 മണിക്കൂറോ 48 മണിക്കൂറോ പുളിപ്പിച്ച് വെച്ചതിന് ശേഷം ആ ജ്യൂസ് എടുത്ത് കുളത്തിൽ കൊടുക്കുക. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കളറ് കിട്ടും.
0: വെള്ളത്തിൽ പച്ചക്കളറായിട്ട് പ്ലാങ്ക്ടൻസ് എല്ലാം വരും,
1: എല്ലാം ഓക്കെയായി. അത് കഴിഞ്ഞ് കുളത്തിലെ വെള്ളം നമ്മൾ വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദന കേന്ദ്രത്തിൽ കൊണ്ട് പരിശോധിക്കാൻ കൊടുക്കും. കുളത്തിൽ എത്ര ഉപ്പുണ്ട് ഇത് പരിശോധിച്ച് അവിടെ ഹാച്ചറിയിൽ കിടക്കുന്ന വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ നമ്മളെ കുളത്തിലെ വെള്ളത്തിൻ്റെ ഘടനയിലാക്കി എടുക്കും. അപ്പോൾ അവിടെ PH പരിശോധിക്കപ്പെടും. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ അവർ വിളിച്ച് പറയും ഒന്ന് സ്റ്റോക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. അത് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ ഹാച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു 1.5 മണിക്കൂറോ 3/4 മണിക്കൂറോ കുളത്തിലിട്ടേക്കും. ഈ കവറോട് കൂടി
0: രണ്ട് വെള്ളം
1: ടെമ്പറേച്ചറും കവറിലെ ടെമ്പറേച്ചർ ഒന്ന് സെയിം ആവാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ കൂട് തുറന്ന് കുളത്തിലേക്ക് ഇറക്കി വിടും.
0: താങ്കൾ എക്സാമ്പിൾ പറയുന്ന ഒരു 100 സെന്റ്. അപ്പൊ ഈ 100 സെന്റിന് വേണ്ടി എത്ര കുഞ്ഞുങ്ങളെ ആയിരിക്കും ഒരു ശരാശരി വിടേണ്ടത്?
1: കുളത്തിന്റെ ആഴം ഞാൻ ആദ്യം പറഞ്ഞു, 1 മീറ്റർ ആഴമാണെങ്കിൽ 1 ലക്ഷം ഇടുന്നതാണ് അനുയോജ്യം. 1.5 മീറ്റർ ആഴമാണെങ്കിൽ 1.5 ലക്ഷം ഇടാം. 2 മീറ്റർ ആഴമാണെങ്കിൽ 2 ലക്ഷം ഇടാം. 2-2.5 ലക്ഷം ഇടാം. പരിപാലന മുറയാണ് ഇതിന്റെ മെയിൻ ഘടകം.
0: അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആദ്യം താങ്കൾ പറഞ്ഞ മാതിരി തന്നെ കുളം റെഡിയാക്കി മിനറൽ മിക്സ്ചറും അതുമൊക്കെ ഇട്ടൊരു പച്ചപ്പൊക്കെ വന്ന്, അപ്പൊ ഈ കുഞ്ഞുങ്ങളെ വിടുമ്പം അതുങ്ങളുടെ ആഹാരമാണോ ഈ പച്ച വരുന്നത്?
1: പച്ചപ്പ് അതുങ്ങളുടെ ആഹാരമാണ്, അവർക്ക് അത് കണ്ടെത്താൻ കഴിയും. നമ്മൾ ഇറക്കി വിട്ട് രാവിലെ 6-7 മണി ടൈമാണ് ഇറക്കി വിടാൻ പറ്റിയ സമയം. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ 1 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് ഇടുന്നതെങ്കിൽ നമ്മൾ 500 ഗ്രാം ഫീഡ് കൊടുക്കും. അത് കമ്പനി ഫീഡാണ് കൊടുക്കുന്നത്,
0: കുഞ്ഞുങ്ങൾക്കുള്ള ഫീഡാണ്.
1: 38 പ്രോട്ടീൻ കിട്ടുന്ന ഫീഡ്. അപ്പോൾ തുടക്കത്തിൽ ഫസ്റ്റ് നേരം 500 ഗ്രാം, അങ്ങനെ 3 നേരം, ഒരു നേരം രാവിലെ ഇറക്കി വിടുന്ന സമയമാണെങ്കിൽ കൊടുക്കുന്നില്ല. അപ്പോൾ 500 ഗ്രാം വെച്ച് 3 നേരം കൊടുക്കുക ആ ഒരു ദിവസം. പിറ്റേ ദിവസം 600 ഗ്രാം വെച്ച് 4 നേരം ആക്കും. അങ്ങനെ 5 ദിവസം വരെ 100 ഗ്രാം 100 ഗ്രാം ഒരു നേരത്തിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇറക്കി വിട്ട ദിവസവും 5-ാം ദിവസം എത്തുമ്പോഴത്തേക്ക് 2500 2600 എത്തും ഒരു ദിവസം തീറ്റ അളവ്. അപ്പോൾ 900 ഗ്രാം ഒരു നേരമാവും. പിന്നെ 5 ദിവസം കഴിയുമ്പോൾ പിന്നെ 800

0: ഇതാമാക്കും, അളവ് കൂട്ടും. ഒരു നേരത്തിൽ 200 ഇതാം വെച്ച് അധികം കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് കൊടുത്ത് 10 ദിവസം പോകും. 10 ദിവസം പോകുമ്പോൾ ഒരു 10-45 കിലോ തീറ്റ കുളത്തിൽ വീട് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരു 20% വേസ്റ്റാണ് വരുന്നത്. അതിൽ നിന്ന് അമോണിയ ഉണ്ടാകും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വെള്ളം പരിശോധിക്കുമ്പോൾ അമോണിയ 25, 0.25 അല്ലെ 50, 75, 1 കാണത്തില്ല, 75-50 കാണത്തുള്ളൂ. പക്ഷേ പിന്നീട് അങ്ങോട്ട് തീറ്റ വീഴും തോറും അമോണിയയുടെ അളവ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 10 ദിവസമാകുമ്പോൾ ഒരു 1/2 കിലോഗ്രാം പ്രോബയോട്ടിക്. പിന്നെ ഒരു 20 ദിവസമാകുമ്പോൾ വീണ്ടും നമ്മൾ 1 കിലോ ആക്കും. അപ്പോൾ 30 ദിവസം കൂടും തോറും അളവ് കൂട്ടിക്കൂട്ടി പോകും,
1: പ്രോബയോട്ടിക്സിൻ്റെ അളവ് കൂട്ടിക്കൂട്ടി പോകും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പിന്നെ പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വല്ലതുണ്ടോ?
0: നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് 15-20 ദിവസം ആകുമ്പോൾ ചെക്ക് ട്രേകൾ കുളങ്ങളിൽ ഇടും. 3-4 ചെക്ക് ട്രേ ഇട്ടേക്കും. അതിനകത്തൊരു 15-20 തീറ്റ സാമ്പിൾ ഇട്ട് വെച്ചേക്കും. അതിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ കയറിയിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ ചെമ്മീൻ കുഞ്ഞുങ്ങളൊക്കെ 1.5-2 ഇഞ്ചായി എത്തിക്കും. 20 ദിവസം ആകുമ്പോൾ 30 ദിവസം എത്തുമ്പോഴത്തേക്കും ചെമ്മീനുകളെ നമ്മൾ അവരാഹാരം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്ന ഈ ചെക്ക് ട്രേകളെ നമുക്ക് പിന്നെ മറുപടി നൽകുന്നത്. ഇപ്പോൾ ഒരു 30 കിലോ ഫീഡായി 30 ദിവസം ആകുമ്പോൾ ഒരു ഫുൾ ഉദ്ദേശം 7 കിലോ 7.5 കിലോ ആയിരിക്കും ഒരു നേരം. അത് നമ്മൾ തീറ്റ രാവിലെ 6 മണിക്ക് വിതറിക്കഴിഞ്ഞാൽ ഈ ചെക്ക് ട്രേകളിലൊരു 50 കിലോ ഇട്ടേക്കും, എല്ലാ ട്രേകളിലും ഇട്ടേക്കും. അത് 2 മണിക്കൂർ മിനിമം സമയം നമുക്ക് കിട്ടുന്നത്. 2 മണിക്കൂർ കൊണ്ട് ഈ ചെക്ക് ട്രേയിലെ തീറ്റയും തീരണം. കുളത്തിലെ അടിത്തട്ടിലെ തീറ്റകൾ തിന്ന് തീർന്ന് അവിടെ കിട്ടാതെ വരുമ്പോൾ അവർ ഈ ട്രേകളിൽ കയറും. കയറി നമ്മളൊരു ചെക്ക് ട്രേ ഇങ്ങനെ പൊക്കി പതുക്കെ മേപ്പോട്ട് പൊക്കി നോക്കുമ്പോൾ ചെക്ക് ട്രേ നേരെ കൊഞ്ചിരിപ്പോലും ശകലം പീട് ബാക്കിയുണ്ട്. അപ്പം മനസ്സിലാകാം നമ്മൾ കൊടുത്ത അളവ് കറക്റ്റ് 2 മണിക്കൂർ. പിന്നെ കൂടുതൽ ദിവസങ്ങൾ നീളും തോറും പിന്നെ തീറ്റയെടുപ്പ് വളരെ കൂടുതലായിരിക്കും. 30-75 ദിവസം വരെ 6% കഴിക്കും. എന്ന് വെച്ചാൽ 100 കിലോ ചെമ്മീന് 6 കിലോ തീറ്റയും നടത്തണം. അപ്പം നമുക്കൊരു 1000 കിലോ ചെമ്മീൻ കുളത്തിലുണ്ടെങ്കിൽ 60 കിലോ കൊടുക്കേണ്ടി വരും. അതൊരു ഘട്ടം. ഇത് നമുക്ക് ഇതെല്ലാം പരിശോധിക്കാം. ഒരു 2-3 വർഷം ഒരു കർഷകൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കാം. ഇത് നമ്മൾ 40-50 ദിവസം ആകുമ്പോൾ ഒരു വീശ വല വെച്ച് വീശി ഒരു ബോക്സിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ജീവനോടെ തന്നെ ഈ ബോക്സിലേക്ക് ചെമ്മീനുകളെ ഇടും. ആ വലയും തട്ടി എല്ലാം ജീവനോടെ കിടക്കുകയാണ്. ഒരു ത്രാസ് എടുത്ത് ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്ത് ആ വെള്ളത്തിൻ്റെ ബാലൻസ് മാറ്റിക്കൊണ്ട് ചെമ്മീനുകൾ ഇട്ടിട്ട് 1 കിലോ കണക്ക് കൂട്ടിയിട്ട് തൂക്കി നോക്കി തിരിച്ചെണ്ണി വിടുമ്പോൾ അറിയാം നമ്മളെ കൗണ്ട് എത്ര ആയി, എത്ര കിലോമായി. ആവറേജ് ബോഡി വെയിറ്റ് 50 ദിവസം ആകുമ്പോൾ 10 കിലോ കിട്ടണം.
1: അത്ര ആണെങ്കിൽ നമ്മുടെ വളർച്ച നല്ലതാണെന്ന് നമുക്ക് വിശ്വസിക്കാം.
0: നമ്മൾ 1 കിലോ തീറ്റയാണ് കഴിക്കുന്നതെങ്കിൽ 700 ഗ്രാം 750 ഗ്രാം മാംസം വെച്ച് തരും. ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വൈറസുകളെ കുറിച്ച് കർഷകരൊക്കെ നല്ല ബോധവാന്മാരാണ്. അത് ഏറ്റവും ഡേഞ്ചർ വൈറസാണ്. വനാമി ചെമ്മീനായാലും കാരച്ചെമ്മീനായാലും ഏതിലായാലും വൈസ്പോട്ട് വൈറസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ കൊറോണ വൈറസ് വന്ന മോഡലാണ്. അത് പിടിപെട്ട് കഴിഞ്ഞാൽ കൂട്ടമരണമാണ്. അത് വരാതെ സൂക്ഷിക്കേണ്ടത് കൃഷിക്കാരൻ്റെ ആവശ്യമാണ്.
1: താങ്കൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്?
0: ഞാൻ പ്രതിരോധിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വൈറസിനെ പ്രതിരോധിക്കുന്ന വെച്ചാൽ ഡിസംബർ നവംബർ മാസങ്ങളിൽ സ്റ്റോക്കിങ് പാടില്ല. ബാക്കിയുള്ള 10 മാസം എപ്പോൾ വേണമെങ്കിലും സ്റ്റോക്ക് ചെയ്യാം. ഈ ഒരു 2 മാസം സ്റ്റോക്കിങ് ഒഴിച്ച് ബാക്കി ഏത് മാസം മുമ്പ് കൃഷി ചെയ്താലും അനുയോജ്യമായിരിക്കും. ഡിസംബറിലോ നവംബറിലോ സ്റ്റോക്ക് ചെയ്യുന്ന ചെമ്മീന് വൈറസ് സ്പോട്ട് വന്നിരിക്കും. ഒന്നും ചെയ്യാനില്ല. ചെറിയ പ്രായത്തിൽ വന്നാലും വലിയ പ്രായത്തിൽ വന്നാൽ പെട്ടെന്ന് പിടിച്ച് തീർക്കുക, വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കാര്യം ഒരു ദിവസം പോകും തോറും ഡേഞ്ചറായിക്കൊണ്ടിരിക്കും, കൂടുതൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആ രോഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ ഹാർവെസ്റ്റ് ചെയ്യുക, ഉള്ള കാശിൻ്റെ വിറ്റ് കാശാക്കുക. 1 മാസത്തിനാക്കി വന്നാൽ ഒന്നും ചെയ്യാക്കത്തില്ല, ആരും എടുക്കാനില്ല. പിന്നെ രണ്ടാമത്തെ രോഗത്തിൻ്റെ കാര്യം പറയാം. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനമാണ്. ഇപ്പം 38°, 39° ചൂടാണ്. കുറഞ്ഞ ജലാശയങ്ങളായാലും 1 മീറ്ററോ 1.5 മീറ്ററോ 2 മീറ്ററോ ഉള്ള കുളങ്ങളായാലും ശരി തന്നെ ചൂടിൽ നിന്നൊരു ബാക്ടീരിയയുടെ ആക്രമണം ശക്തമായിട്ട് മുന്നണി നയിക്കുന്നുണ്ട്. എല്ലാ ജലാശയങ്ങളിലുള്ള ദിവ്യ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ തോത് 4 ഇരട്ടിയാകും. പ്രത്യേകിച്ചും വനാമി ചെമ്മീനുകൾക്ക് ഈ ബാക്ടീരിയ ഡേഞ്ചറാണ്. കാരണം ഈ ബാക്ടീരിയ ചെമ്മീനുകളെ ആക്രമിക്കുന്ന അതിൻ്റെ മലദ്വാരം അടച്ചു കളയും. അടച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എടുക്കത്തില്ല. അതുകൊണ്ട് 3-4 ദിവസം കൊണ്ട് അവിടെയും കൂട്ടമരണം സംഭവിക്കും. അത് വരാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ചൂട് കൂടുന്നതനുസരിച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് 1 ഏക്കർ കുളമാണെങ്കിൽ 500 കിലോ 4-5 ദിവസം കൂടുമ്പോൾ രാത്രി കലക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്ടീരിയ തടയാം. അതല്ലെങ്കിൽ ഈ ബാക്ടീരിയ തടയാനുള്ള മെഡിസിനൊക്കെ നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട്. അത് വലിയ വിലയായിരിക്കും. അതിനെക്കാട്ടി എളുപ്പം ഇതാണ് പൊട്ടാസ്യം. ഞാനിപ്പോൾ തന്നെ ഈ ചൂടിനെ അതിജീവിച്ച് നിൽക്കുന്ന അങ്ങനെയാണ്.
1: ഈ ജലാശയത്തിൽ ഓക്സിജൻ്റെ കോണ്ടന്റ് നല്ലപോലെ ആയിരിക്കണം. അത് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും?
0: 1 ഏക്കർ കുളമാണെങ്കിൽ 6 ബീലിൻ്റെ രണ്ട് ഏറെ ഇട്ട് വെച്ചേക്കും, രണ്ട് ടണ്ണ് രണ്ടര ടണ്ണ് ഉൽപ്പാദനം.

0: ബാധിപ്പിക്കാം. വേഗാവൃതമാണെങ്കിൽ പകലുമൊക്കെ പിന്നെ എറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കും. വെളുക്കുന്നവരോ ഈ എറേറ്റർ കൊടുക്കണം. എണ്ണിക്കാണെങ്കിൽ അഞ്ചേക്കറിനകത്ത് 7 എറേറ്റർ ഉണ്ട്. അത് പരിമിതമാണ്. എന്നാലും അത് വെച്ച് കണ്ട്രോൾ ചെയ്ത് പോകണം. ഞാൻ രാത്രി എപ്പോഴും ടോർച്ച് വെച്ച്
1: നോക്കും.
0: മേളിൽ വരാൻ പാടില്ല. രാത്രിയായാലും പകലായാലും ചെമ്മീൻ മേൽ തട്ടി കൂടെ പോകാൻ പാടില്ല. അത് കർശനതാണ് നമ്മൾ നിരീക്ഷിക്കണം. അതിന് ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓക്സിജൻ കുറഞ്ഞു. രാത്രിയാണെങ്കിൽ അപ്പോഴേ നമ്മൾ എന്താ വേണം, ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഉളിയുണ്ട് അല്ലെങ്കിൽ അതേപോലെ ലിക്വിഡൊക്കെ ഉണ്ട്. അതിൻ്റെ അളവിന് അപ്പോഴേ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം താരും. അതിന് നിരീക്ഷിക്കുക. അപ്പോൾ ഈ എയറേറ്റർ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ സമയം കൊടുക്കും തോറും എയറേഷൻ എത്രത്തോളം പകൽ കൂട്ടി നിർത്തിയാൽ രാത്രി കിട്ടും. 2 മണിക്കും 4 മണിക്കുമാണ് ഡേഞ്ചർ ആവുന്നത്.
1: പിന്നെ ഇതിൻ്റെ വിളവെടുക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാം.
0: 100 സെൻറ്റിനകത്ത് ഇപ്പം നമ്മൾ 2 മീറ്റർ വെള്ളം ഉള്ള കുറച്ച് 2 ലക്ഷം സോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു 85-86 ദിവസം ആകുമ്പോൾ 20 ഗ്രാം ആവണം ചെമ്മീൻ ആവറേജ് ബോഡി വെയ്റ്റ്. അപ്പോൾ വിപണിയിൽ കൊടുത്താൽ നമുക്കൊരു 370 രൂപ 360 രൂപ ലഭിക്കും ഒരു കിലോയ്ക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ 4 ടണ്ണുണ്ട് 85 ദിവസമായപ്പോൾ. അത്രയ്ക്കും വേണ്ടി എയറേഷനും മെഡിസിനും എല്ലാം കൊടുത്താൽ പോകുന്നത്, സംരക്ഷിച്ചാൽ പോകുന്നത്. അപ്പോൾ 4 ടണ്ണുണ്ട്. അതിൽ നിന്ന് 2 ടൺ നമുക്ക് വിപണനം ചെയ്യാം. അപ്പോൾ ഇത് പകല് തന്നെ വീശിയെടുക്കുന്ന ചെമ്മീനാണ്. ഇത് നമ്മൾ ചെറിയ ചെറിയ കച്ചവടക്കാർ ലോക്കൽ മാർക്കറ്റിൽ 50 കിലോ 100 കിലോ 500 കിലോ ഇങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ 2000 കിലോ അതിൽ നിന്ന് മാറ്റി ശേഷിക്കുന്ന 2000 കിലോ അതിന് വീണ്ടും 2 ടണ്ണുകൂടെ നമുക്ക് വളർത്തിക്കൊണ്ട് 100-105 ദിവസം വീണ്ടും അത് 4 ടണ്ണായി മാറും. അപ്പോൾ 6 ടണ്ണ് വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കിട്ടും. 2 മീറ്റർ വെള്ളം 1 മീറ്റർ ആണെങ്കിൽ 3 ടണ്ണാക്കാം. 1.5 മീറ്റർ ആണെങ്കിൽ 4 ടണ്ണോളം കിട്ടും.
1: എത്ര ദിവസം വരെ ഇതിനെ വളർത്താൻ സാധിക്കും? 85 ദിവസം കൊണ്ട് നിങ്ങൾ വിൽക്കാൻ തുടങ്ങും?
0: അതെ അതെ, 85 വിൽക്കാം, 70 വിൽക്കാം. നമ്മൾ അത് നമ്മളുടെ സാമ്പത്തിക പ്രശ്നം പോലെ ഇരിക്കും അതൊക്കെ. ഞാനിപ്പോൾ 2024-25 6 മാസം വളർത്തിക്കളഞ്ഞു. 15 കൗണ്ട് 20 കൗണ്ടായിരുന്നു ചെമ്മീൻ വനാമി. അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഉണ്ടേ. സത്യസന്ധമായ അഭിപ്രായം പറയുന്നു, 25, 15, 20 ഇങ്ങനെ പോയി. 6 മാസം കൊണ്ട് 15 കൗണ്ടായി. അപ്പം നമുക്ക് കൊടുത്തപ്പോൾ 600 രൂപ കിട്ടി കിലോയ്ക്ക്. അങ്ങനെ നമുക്ക് എത്ര കാലം വളർത്തിക്കൊണ്ട് പോകാം. പിന്നെ ഉപ്പില്ലാത്ത ജലാശയത്തിൽ ഇതിനെങ്ങനെ വളർത്താൻ കഴിയും? നമുക്ക് ഉപ്പിൽ നിന്ന് ലഭിക്കുന്ന മൂലകങ്ങൾ അത് നമുക്ക് കൃത്രിമമായിട്ട് കുളങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാം. കുമ്മായം, അതുപോലെ തന്നെ ഡോളമെറ്റ്, അതുപോലെ സോഡാപ്പൊടി, അതുപോലെ തന്നെ ഉപ്പിൽ നിന്ന് കിട്ടുന്ന മിനറൽസിൻ്റെ കണ്ടൻസാണ് കൂടുതൽ കിട്ടുന്നത്. അതിന് നമുക്ക് എന്താണ് പൊട്ടാഷ്, മഗ്നീഷ്യം, പിന്നെ മിനറൽസിൻ്റെ പോട്ട് കിട്ടും. മാച്ച് കലക്കി ഒഴിച്ച് ഈ ഉപ്പിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു അതെല്ലാം കൊടുത്ത് ആ ഉപ്പില്ലാത്ത വെള്ളത്തിൽ ചെമ്മീനെ വളർത്തിയെടുക്കാം.
1: വെള്ളത്തിൻ്റെ കണ്ടീഷൻ അങ്ങനെ തന്നെ
0: നിൽക്കും.
1: ശ്രദ്ധിൻജി, താങ്കൾ കുറേ വർഷം കൊണ്ട് ഈ കാര്യം ചെയ്യുന്നുണ്ട്, ചെമ്മീൻ വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ കർഷകൻ വരുവാണ്, ഇതേമാതിരിയൊക്കെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഇതേമാതിരി നല്ലപോലെ ചെയ്താൽ ലാഭം കിട്ടുന്ന ഒരു വ്യവസായമാണിതല്ലേ?
0: തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ ഇളക്കി 8 ലക്ഷം രൂപ ലാഭം തന്നെ വരും. 10 ലക്ഷം രൂപ ആകുമ്പോൾ നമുക്കൊരു 7 ടൺ ഫീഡ്, മെഡിസിന്, 2 ജോലിക്കാരെ, 1 ജോലിക്കാരെ ശമ്പളം. 1 ഏക്കറിൽ 100 സെന്റിലാണ് വളർത്തുന്നതെങ്കിൽ 5-6 ലക്ഷം രൂപ. 2000 കിലോ ചെമ്മീൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും 7.5 ലക്ഷം രൂപ കിട്ടും.
1: മാർക്കറ്റ് ഡിമാൻഡ് എപ്പോഴും ഉണ്ട്.
0: ഓ, എപ്പോഴും ഉണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് എപ്പോഴും ഉണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെയാണ് ഇതെല്ലാം വാങ്ങുന്നത് ഇപ്പോൾ ആളുകൾ.
1: അനുസൃതി ജീതങ്ങൾ പരിപാടിയിലേക്ക് വന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വനാമി ചെമ്മീൻ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സാർ, നമസ്കാരം.
2: വനാമി ചെമ്മീൻ കൃഷി അറിയേണ്ട കാര്യങ്ങൾ. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീ അൻസറുദ്ദീൻ്റെ ഫോൺ നമ്പർ 7592020479.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: മൂടകെട്ടൽ വിത്ത് സംരക്ഷണത്തിന്റെ വയനാടൻ തന്ത്രം. വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ, ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധ

0: ശേഷിയുള്ള ചെന്താടി, ചെന്തൊണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്തു കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം തുറസായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീളുകളിലോ പ്രത്യേകം പൊതിയുന്നു. ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത് ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കുവാൻ കഴിയും. പരമ്പരാഗത നെൽവിത്തുകൾ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നതോടൊപ്പം ഇവ തന്നെ കൃഷിയിൽ തൽപരരായ കർഷകർക്ക് വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുകയും ഇവിടെ പതിവാണ്. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.
1: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻചില്ലിയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 ഗ്രാം, അതായത് 4 എണ്ണം വെച്ച് മണൽകൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ

0: 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിത്തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഉത്തരം, പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. 12 ലക്ഷത്തിൽ താഴെ വിറ്റുവരവുള്ള സംരംഭങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രം മതി, ലൈസൻസിന്റെ ആവശ്യമില്ല.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
3: വയലും വീടും.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: എപ്പോഴും എല്ലാത്തിന്റെയും നല്ല വശം കാണാനായിട്ട് ഒരു ദുരനുഭവം ആയിട്ട് ഒന്നിനെയും എടുക്കേണ്ടതല്ല, അത് പാഠമായിട്ട് എടുത്താൽ മതി. അതായത് നമ്മളെ തിരുത്താൻ ഉള്ള ഒരു പാഠമായിട്ട് എടുത്താൽ മതി.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഷിബു ചക്രവർത്തി രചിച്ച, ഔസേപ്പച്ചൻ ഈണം നൽകി സുജാതയും നെടുമുടി വേണുവും പാടിയ ഗാനം ചിത്രം വന്ദനം.

ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ചിത്രം ഡയമണ്ട് നെക്ലസ്. നജീം അർഷാദും അഭിരാം അജയും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ. വിദ്യാസാഗറിന്റെ ഈണം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ചിത്രം അനുഗ്രഹീതൻ ആന്റണി. ഹരിശങ്കർ പാടിയത്. ഗാനരചന മനോമഞ്ജിത്. സംഗീതം അരുൺ മുരളീധരൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നാളെ രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. കോഴിക്കോട് മിന്നലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആൾ മരിച്ചു. കൂമ്പാറ സ്വദേശി ജെയ്സണാണ് മരിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ നാളെ രാവിലെ 6 മണിക്ക്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരുപാട് കുട്ടികളുള്ള ഒരു വലിയ കോളേജിൽ പഠിക്കുക എന്നത്. ഡിഗ്രിക്ക് അത് സാധിച്ചില്ലെങ്കിലും പി ജിക്ക് എനിക്കത് സാധിച്ചു. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു കോളേജ് ജീവിതമായിരുന്നു എൻ്റെ സി ഇ ടിയിലുള്ളത്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം ചിത്രം പുതിയ തീരങ്ങൾ. വിജയ് യേശുദാസും ശ്വേതയും പാടിയത്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ഇളയരാജയുടെ ഈണം.

ഓടും കുതിര ചാടും കുതിര ഈ ചിത്രത്തിന് വേണ്ടി സഞ്ജിത് ഹർജും അനില രാജീവും പാടിയത്. ഗാനരചന സുഹൈൽ ഖോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം വിനായക് ശശികുമാർ രചിച്ച് ജോൺ പോൾ ജോർജ് സംഗീതം നൽകി സൂരജ് സന്തോഷ് പാടിയ ഗാനം, ചിത്രം ആശാൻ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം വിനീത് ശ്രീനിവാസനും കാവ്യ അജിത്തും പാടിയത്. ഹരിനാരായണന്റെ വരികൾ ഷാൻ റഹ്മാന്റെ ഈണം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. ചിത്രം കോക്ടെയിൽ, വിജയ് യേശുദാസും തുളസി യതീന്ദ്രനും പാടിയത്. അനിൽ പനശുരാന്റെ വരികൾ, രതീഷ് വേഗയുടെ ഈണം.

0: ചലച്ചിത്ര ഗാനം ഇനി 10:30 നിശാ സുരഭിയിൽ കേൾക്കാം.
1: This is Akashvani, Anandapuri FM 101.9.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: അമ്മോ, ആമിന,
1: ആന്റി എന്തിനാ വിളിക്കുന്നേ?
0: അത്താഴത്തിന്? അല്ലാതെ എന്തിനാ?
2: ആമിന ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
3: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആമിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
0: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവൂ.
3: എന്താ അമ്മൂ തലതാഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
0: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
2: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
3: തലവേദനയാണെന്ന് ആരാ പറഞ്ഞ?
2: അമ്മു പറഞ്ഞു.
3: ആനിയോടാണോ പറഞ്ഞത്?
2: അതെ.
3: അതെ, എല്ലാരോടുമായിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
0: എനിക്ക്.
2: അതെ, എന്താ വല്ലാണ്ടിരിക്കുന്നെ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
3: അതുപോട്ടെ. അമ്മൂന് ഇപ്പൊ എന്തെങ്കിലും മരുന്ന് വേണോ?
0: വേണ്ട ആന്റി.
3: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
0: ശരി ആന്റി.
2: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
3: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
1: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ടോ?
3: വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി എല്ലാരും. വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും. ഇതൊരു ഹോസ്റ്റലൊന്നുമല്ല, അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാ താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
2: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
3: നിന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
1: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്, ഇതെങ്ങനെയാ ഉണ്ടാക്കി?
3: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവും ഇല്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ മടുപ്പോർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിന്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോ അദ്ദേഹം എന്നെ എന്ത് പറയുവോ ആവോ.
1: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
3: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
2: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
3: എന്താ ഇത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാ മതി. പക്ഷെ ഭക്ഷണം മേശ അതിനുള്ളതല്ല. ആനി,
2: ഞാൻ ഇവിടുന്ന് പോവാ. ഡാഡിയെ വിളിച്ച് പറയണം.
0: അതിനിവിടെ എന്തുണ്ടായി?
1: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ? ആനിയെ ആന്റി വല്ലാതെ വഴക്കു പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടുപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
0: ആനി എവിടേക്കും പോവില്ല.
2: ഈ ആന്റിക്ക് ഇവിടെ അങ്ങ് പോകരുതോ? ഗോവയില്
0: ഈ വീട് എനിക്കും നിനക്കും ആമനിക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
3: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
2: മാറി.
3: എന്താ നിനക്ക് പറ്റിയ? നീ എന്നോട് പറയ.
2: ഒന്നുമില്ല.
3: എന്റെ പൊന്നു മോളെ ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
2: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
3: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
2: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
3: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
2: ആരാ ആന്റി ഇത്?
3: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ? അതൊരു കഥയാണ് മോളെ.
2: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ് ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
2: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോ ഒരു കോള് റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
4: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
2: പിന്നെന്തേ?
4: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
2: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
4: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
2: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
4: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
2: നിങ്ങളവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി,
4: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്നു പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൌണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
2: എന്റെ ഷിഫ്റ്റ് 5 മണി വരെയാ. ഞാനൊരു പെൺകുട്ടിയല്ലേ?
4: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യുആർ സ്മാർട്ട്, ചാർമിംഗ്.
2: താങ്ക് യു.
4: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പൊ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും. ആൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തവൻ. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
2: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
1: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
2: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.

ഞങ്ങള് മൂന്ന് പെൺകുട്ടികൾ. ആനിയ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഷൊർണൂരുകാരി, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കയ്യും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാല. ആന്റീന്നാ വീട്ടുകാരി ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെയില്ല. ദന്തോ ശില്പം വാങ്ങാനൊക്കെ ആർക്കാ ധൃതി. ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കിക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാൻ്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാണ്.

0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വേർക്കുന്നുണ്ട്, ഉഷ്മിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആണി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോടെ പറയാതെ.
0: ഹേയ്, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി
1: എന്നാ. മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?
2: ഇന്ന് ബർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാ പറയുന്നത്. കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തഴിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ ഇങ്ങനെ പോരുമെന്നാ പറയുന്നത്.
3: കുറച്ചു ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ലേ ആന്റി? ആന്റിക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ?
2: എനിക്കെല്ലാരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം, നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
3: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
2: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂന്നിയാവുന്നത് അവളായിരിക്കും, പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
3: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
4: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
2: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല, എനിക്ക് കുട്ടികളുണ്ട്.
5: എനിക്ക് എല്ലാം തന്നു, എല്ലാം. ഒരു കുഞ്ഞിനെ ഒഴിച്ച് എനിക്ക് എല്ലാം തന്നു.
1: ആന്റി, ആന്റി
5: സമാധാനായിട്ട്
1: ഞങ്ങൾ പോവാ.
3: ആമിന, ഇവിടെ വാ.
4: എന്തേ?
3: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
4: എന്ത് കാര്യം?
3: ആരാ നിന്റെ ഈ ബഷീറിക്ക?
4: ഏത് ബഷീർക്ക?
3: അത് തന്നെയാണ്.

0: ഞാനും ചോദിച്ചത്.
1: ആവോ
0: നുണ പറയണ്ട കേട്ടോ.
1: ബഷീർക്ക, ബഷീർക്ക എന്റെ
0: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
1: ഞങ്ങൾ കൊച്ചുനാളിൽ ഒന്നിച്ചായിരുന്നു ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്തു തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്ന ഇക്കാന്റെ കടത്തു തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
0: അപ്പൊ മറ്റൊരു ജോലി.
1: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
0: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
1: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനുമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും ആരും.
0: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും. ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായി വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്നു.
2: ഗുഡ് മോർണിംഗ് മിസ് ആനി.
3: ഗുഡ് മോർണിംഗ്.
2: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്.
3: എന്തിന്?
2: ആനിയെ കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
3: അത് ഇന്നലെ കഴിഞ്ഞ കാര്യമല്ലേ.
2: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും കുളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
3: എന്ത് വൃത്തിയേടാ അത്! നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
2: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
3: ഈ ബാച്ചവറിന് ചുവട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
2: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്ത് കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
3: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
2: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത് മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
3: ഞാൻ അങ്ങനെ ചോദിച്ചോ?
2: ഇതാണ് പെൺകുട്ടി എന്ന കടം കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
3: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
2: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരു അവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
3: എന്ത്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞ?
2: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
4: Are you in love with someone?
3: ശരിയാണോ അന്ന് ആന്റി ചോദിച്ചത്? യെസ്, അതെ. ഏയ്, നോ നോ, ഏയ് അല്ല. ശേ.

0: ആരാ?
1: ഈ നിരത്തിലൂടെ ഞാൻ പലവട്ടം നടന്നു. അപ്പോഴേക്ക് ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
0: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
1: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
0: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
1: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
0: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
1: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
0: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്, അവരെ സമീപിക്കൂ കേട്ടോ. വാതിൽ തുറന്ന എന്റെ തെറ്റായി പോയല്ലോ ശരാ.
1: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
0: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
1: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കാം.
0: അതിന് നിങ്ങൾ
1: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
0: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൗണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
0: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
1: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
0: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
1: ഓ, ആനിയോടുള്ള പരിഗണന ഉണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
0: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: വർഷങ്ങൾക്ക് മുൻപ് ഞാനും പാടാറുണ്ടായിരുന്നു. എന്റെ വലിയ വീടിന്റെ ചുമരുകളിൽ അവയുടെ ചീലുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടുപോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാൻ. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റു പാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മു ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ.

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ചേ? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു.
2: ചോദിക്കുന്നതിന് ഉത്തരം പറ. അറിയാമായിരുന്നോ ഇല്ലേ?
0: ആന്റി, ആന്റി എന്ത് പറ്റി? ആന്റി,
1: ആന്റി, ആന്റി, കണ്ണോർക്ക് ആന്റി.
3: ആന്റി, ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറെ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട.

0: റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
2: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
1: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല.
2: പക്ഷേ എനിക്കുണ്ട്.
1: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
2: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
1: എന്ത് മര്യാദകേട്?
2: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
1: അതൊക്കെ ഞാൻ എന്തിന് പറയണം? നിങ്ങൾ എന്റെ ആരാ?
2: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ആനി, ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
1: എന്തോന്ന്?
2: വെയിൽ ഒരുമാതിരി തീ പൂക്കൾ പോലെ അകത്തണം. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
3: വരൂ സർ. എന്താ വേണ്ടത്?
2: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
3: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
2: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
3: ആമിന.
2: ആമിന? മിസ് ആമിന അതോ മിസ്സസ്?
3: മിസ് തന്നെ.
2: ഇവിടെ പുതിയതായി വന്നതാണോ?
3: അതെ.
2: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
3: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്. ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
2: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
3: ഉണ്ടല്ലോ.
2: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
3: 101.
2: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
3: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
2: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
3: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
2: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
3: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
2: പരിചയപ്പെട്ടു.
3: എങ്ങനെ പരിചയപ്പെട്ടു?
2: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
3: നിങ്ങൾ രണ്ട് മഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പൊ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
2: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
3: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
2: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ആമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.
4: ഞാനും ആനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
3: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
1: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞു ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
3: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
1: എന്തിന് ഈ രസം കളയണം?
3: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
1: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
4: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ചു വരണം ട്ടോ.
1: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
3: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ, പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. എന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
1: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
3: നോക്കൂ, ദേ ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കക്ക് ഇത്രക്കേ കഴിയൂ.
1: ഇയാൾ ഇവിടെ വന്നോ?
4: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
3: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാളാ.
2: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടും, പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
1: ഏയ് നോ, ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു.
2: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വേണോ?
4: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
2: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
1: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
2: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
4: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
2: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
1: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
2: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനമുണ്ടാവുക എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ വിന്യാസിക്കും, ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
4: പിന്നെ നിങ്ങളെങ്ങനെ ഇങ്ങനെയായി?
2: ഇങ്ങനെ വഷളനായി എന്നല്ലേ? ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ശൂളം കുത്തുന്ന കാറ്റും കണ്ണത്താക്കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും ഉടനെ ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ശവിട്ടി കടന്ന വഴിപാതയിലെ കുറെ പോറലും കുറെ പൊടിയും. അപ്പൊ ശരി, കാണാം.
3: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
1: ശരി, എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
0: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
3: അങ്കിൾ എന്നേക്ക് വരും?
0: അതാണ് തമാശ, അങ്കിൾ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
4: ആന്റി എപ്പോ മടങ്ങിയെത്തും?
0: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
4: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
0: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവമാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ മാക്സിമം ഒന്ന് പരിഭവിക്കും, പെണങ്ങത്ത് പോലും ഇല്ല.
1: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ, പിന്നെ ആന്റിയും ഞാനും അമ്മും.
0: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്ക?
3: അറിയില്ല.
0: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
3: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
0: കുറച്ചു നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ എങ്ങനെ നോക്കി ഇരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബെർണാഡും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞു ഞങ്ങൾക്ക് പറക്കുന്നു.
4: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
0: ഊണ് കഴിച്ചിട്ടെന്തിനാ? ഉറങ്ങിയിട്ടെന്തിനാ? പണം ഉണ്ടാക്കിയിട്ടെന്തിനാ?
2: അമ്മു.
4: ഏ, നിങ്ങളോ?
2: ഞാൻ പിന്തുടരുകയായിരുന്നു.
4: എന്തിന്?
2: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിനെ ബുദ്ധിമുട്ടാകും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
4: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
2: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
4: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്കറിയായിരുന്നു.
2: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
4: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല ട്ടോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
2: ശരിയാണ്

0: ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികളാരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
1: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മു അല്ലാട്ടോ, അമ്മു എന്ന വീണ.

0: എന്താണ് പറഞ്ഞത്? അവൾ എന്റെ വീണയാണെന്ന്. പങ്കത്തം എന്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി. അമ്മു,
1: നിങ്ങൾ ഈ ചോരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യ ദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്കെന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു തന്നു അമ്മു ഈ വിട്ടിതം? എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറകുള്ള, കൊച്ചു നുണക്കുഴികളുള്ള, കുറുനിരകളുള്ള അവളെയാണ്. ആമിന. അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാന്റെ മടിയിൽ ഞാൻ, ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല, ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്നു ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല, ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക്
1: ചേർന്നതും.
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല, അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ എന്റെ ഒരു ദിവസത്തെ ചെലവ് തന്നെ എത്രയാണ്?
0: ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടൂ. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നത്?
1: സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
0: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
1: ആമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടൂ, എന്റെ കൈവിടാൻ വിടൂ. എന്റെ വള, എന്റെ ചുവന്ന വള, നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചകൂട്ടി രക്ഷപ്പെടാൻ
0: നിങ്ങളെ ഞാൻ
1: പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
2: ആന്റി ഉറങ്ങിയില്ലേ?
3: ഇല്ല, കിടന്നതാ. പക്ഷെ എത്ര

0: എനിക്കും കിടന്നപ്പോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അമ്മുവും മാമിനെയും ഇന്ന് നേരത്തെ കിടന്നു. എന്നും ഒത്തിരി ചലിക്കുന്ന ആമിന ഇന്ന് തീരെ മൗനിയായിരുന്നു.
1: ഞാൻ വിചാരിക്കുന്നു നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി അവരൊന്നും മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു, ഇന്ന് ആവേശം നഷ്ടമായതുപോലെ.
0: നാളെ ഈ നേരത്ത്
1: പനാജിയിൽ ഭരണാടിതായിരിക്കും. അനി,
0: എന്താ ആന്റി?
1: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കെപ്പോഴും തോന്നാറുണ്ട് അവൾ നിന്നെപ്പോലെ ഇരിക്കുമായിരുന്നു. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
0: ആന്റിക്ക് ഞാൻ മോള് തന്നെയാ.
1: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
0: ആന്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലും എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
1: നാളെ നീ എയർപോർട്ടിൽ വരുമോ?

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവ് കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആൻ്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മയോടെ
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആൻ്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കായി.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ?
0: ആനി,
1: നിനക്ക് എന്ത് പറ്റി പെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: ഞാൻ കണ്ടു ആന്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംപോറിയത്തിൽ വന്നിരുന്നു ഉച്ചയ്ക്ക്. അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീറിക്ക തന്ന എന്റെ വള പൊട്ടിച്ചെതറി, എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരുമത്രേ. ഇനി എപ്പോഴാണ്, എന്തുദ്ദേശം?

0: ദേശത്തിലാണ്. എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർ കന്നാമിനെ അയാൾക്ക് വേണോ അത്ര?
1: നീ പേടിക്കണ്ട, നിന്നെ അയാളെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്, ആന്റി ഇവിടെ ഇല്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ.
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മു എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മു എന്ന വീണ, അമ്മു എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
3: ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
1: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ? എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ല?
3: ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ്ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
1: എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
3: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
1: അമ്മു?
3: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
1: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
3: അവൾ എണ്ണി കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
1: ഞാൻ വായിക്കാറില്ല.
3: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരു ആണെങ്കിൽ കൂടി.
1: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വങ്കത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
3: ആമിന പറഞ്ഞുവല്ലേ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംപോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടുപോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംപോറിയത്തിൽ കയറുന്നുണ്ട്.
1: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
3: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല. അമ്മു.
2: ആരാ?
3: ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും?
3: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
2: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
3: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
2: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
3: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിനെ അറിയാമോ?
2: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
3: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
2: വെറുതെ
3: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നോ വന്നവൻ, ഒരു മേലുവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
2: നിങ്ങൾ ആരാണെന്നോ എന്താണ്?

0: ഉണ്ടെന്ന് എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
1: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേരോ? ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക്
0: സമ്മതം.
1: പിന്നെ ആമിന, എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
0: അപ്പോൾ അവൾ പറയുന്ന
1: ബഷീർക്ക, അതൊക്കെ പുഴിഞ്ഞു പോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാൻ അറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
0: അപ്പോൾ എല്ലാവരും കള്ളികൾ.
1: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
0: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
2: അമ്മു,
3: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
2: ഇവൾ അത്താഴപ്പട്ടിനെ ഒരു ശീലാക്കിയോ? അമ്മു എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
0: എനിക്ക് വേണ്ട.
2: കാരണം?
0: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
2: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
0: അത് നിങ്ങളുടെ ഇഷ്ടം.
3: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
0: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
3: എന്ത്?
2: എന്ത്?
3: എന്താ പറഞ്ഞ നീ?
0: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
2: നിനക്ക് എന്ത് പറ്റി വേണേ?
0: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
2: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
3: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
0: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
2: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
0: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
3: നീ എന്താണ് ഈ പറയുന്നത്?
0: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
2: അയാള്?
3: അരുത്,
0: ഒന്നും പറയണ്ട. നിങ്ങളുടെ വലയിൽ വീഴാത്തത് കൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
3: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
2: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല. പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
3: ആന്റി വന്നിട്ട് പോകാം.
2: അയാള് നീ കരുന്ന പോലെയല്ല.
0: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാള് പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ. മോശങ്ങൾ.
2: വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു.
1: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
2: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷേ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണ് അവള്. അവക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
1: ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
2: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
1: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു. നിന്റെ ബംഗ്ലാവിൽ ചർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ ഇതാ വരുന്നു.
3: ആരാ?
1: ഒരു ഗസ്റ്റ്.
3: നിങ്ങൾ
1: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
3: ആനി ഇവിടെ ഇല്ല.
4: ഞാനിവിടെ കാത്തിരിക്കാം.
3: അതിനിടെ അകത്ത് കയറിയോ?
4: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
3: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
4: വൈകട്ടെ,
3: നിങ്ങൾ ഇപ്പൊ പോകൂ.
4: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
3: അടുത്ത് വരരുത്, എന്നെ തൊടരുത്.
4: ഒന്നുകൂടി ആലോചിക്കുക.
3: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീർക്കിട മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
4: എന്നെ കൊല്ലും.
3: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
4: ഹരിതാമന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽമൈ അക്കൗണ്ട്.
2: നിങ്ങൾ വെക്കേറ്റ് ചെയ്യാണോ?
4: അതെ.
2: എവിടേക്കാ?
4: എന്തിനറിയണം?
2: അമ്മു എവിടെ?
4: ഏതമ്മോ?
2: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
4: നീ വെറും ഒരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽമൈ അക്കൗണ്ട്സ്.
2: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നത്. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
4: ഗുഡ് ബൈ ആനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
3: ഹലോ, എന്താ രസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞു. എന്നെ തനിച്ചാക്കി പോയി.
2: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാള് പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിൽ അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാള് പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കേനെ വിളിച്ചോ?
5: ആമിന, ഇതെങ്ങനെ ചോര? നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
6: ഞാൻ പോണോ? അടുത്തേക്ക്.
5: ആമിന,
6: എന്നോട് ക്ഷമിക്കുന്ന.
5: ആമിന,
4: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം. ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിടുന്നകാരന് വിടതരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ. അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
7: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. സർഗാത്മക സഹകരണം
8: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
7: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
9: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒൻപതാം ദിവസമായ നാളെ റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം കേൾക്കാം. നാളെ രാത്രി 9:30.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഈ നിശയെ സംഗീതാന്തരമാക്കുവാനായി ഒരുപിടി മധുര ഗാനങ്ങളുമായി നമ്മുടെ നിശാസുരഭി.

ചിത്രം ആലിംഗനം, പാടിയത് എസ് ജാനകി, ഗാനരചന ബിച്ചു തിരുമല, ഇണ നൽകിയത് എ ടി ഉമർ.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി. ഉണ്ണിമേനോനും ചിത്രയും പാടിയത് ചിത്രം ഒരു നോക്ക് കാണാൻ. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീത സംവിധാനം ശ്യാം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. നിശാസുരഭി വീണ്ടും നാളെ രാത്രി 10:30. ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സുഭാഷിതം, സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം.
1: കർമ്മങ്ങളുടെ നിരന്തരമായൊരു പ്രവാഹമാണ് ജീവിതം. വ്യക്തി ചെയ്യുന്ന കർമ്മവും പ്രപഞ്ചത്തിൽ ആകവേ നടക്കുന്ന കർമ്മവും സ്വാഭാവികമായി നടക്കുന്ന കർമ്മവും അതിൽപ്പെടും. കരുതിക്കൂട്ടി ചെയ്യുന്ന കർമ്മത്തിൽ പിഴവ് സംഭവിക്കാം. അത് മറ്റുള്ളവർക്ക് ദോഷകരമായി തീരാം. അത്തരം സന്ദർഭങ്ങളിൽ കുറ്റബോധം ഉണ്ടാകുന്നത് മനുഷ്യന് സ്വാഭാവികമാണ്. മതവിശ്വാസമുള്ളവരിൽ അത് പാപബോധമുണ്ടാക്കും. ഇതിൽ നിന്നുള്ള മോചനത്തിനെന്താണ് വഴി? മനുഷ്യനെ എക്കാലത്തും അലട്ടിയിട്ടുള്ള പ്രശ്നമാണിത്. വാസ്തവത്തിൽ കർമ്മം എന്നാൽ എന്താണ്? പഴയ ഭാവങ്ങൾ പോയി പുതിയ ഭാവങ്ങൾ വരിക എന്നത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ഇടയാക്കുന്ന സർഗവൈഭവമാണ് കർമ്മം. അതെവിടെ നടക്കുന്നു? നദിയിലെ ഒഴുക്ക് എന്ന കർമ്മം നടക്കുന്നതിന് വെള്ളം എന്ന വസ്തു വേണം. അതുപോലെ ജീവിതമെന്ന ഒഴുക്ക് പ്രപഞ്ചത്തിൽ നടക്കുന്നതിനും വേണം വെള്ളത്തിൻ്റെ സ്ഥാനത്തുള്ള ഒരു വസ്തു. അതെന്താണെന്ന് നമുക്കറിയില്ല. എന്നാലും ഒരു കാര്യം തീർച്ച, ആ വസ്തുവിലാണ് കർമ്മപ്രവാഹം നടക്കുന്നത്. ആ സത്യം നാശമില്ലാത്തതായിരിക്കണം, അക്ഷരമായിരിക്കണം. അതിൽ ജീവിതം എന്ന ഒഴുക്ക് നടക്കുമ്പോൾ നമ്മളതിനെ പ്രകൃതി എന്ന് വിളിക്കുന്നു. പ്രകൃതിയിലാണ് സകല കൃതികളും ഉള്ളത്, കർമ്മങ്ങളും ഉള്ളത്. ആ പ്രകൃതിയുടെ വികൃതികൾ മാത്രമാണ് നമ്മളും നമ്മുടെ മനസ്സും വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കാനുള്ള അതിൻ്റെ കഴിവും ഒക്കെ. അതായത് പ്രകൃതിയിലെ കൃതിയുടെ ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കരുതിക്കൂട്ടിയുള്ളതും അല്ലാത്തതും. അപ്പോൾ കർമ്മം ചെയ്യുന്നതാരാണ്? പ്രകൃതിയോ വ്യക്തിയോ? പ്രകൃതിയാണ് എന്ന് വ്യക്തം. എന്നാലും ഈ രഹസ്യമറിയാതെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും തെറ്റായി ധരിക്കുന്നു നമ്മളാണ് കർമ്മങ്ങളുടെ കർത്താക്കളെന്ന്. വാസ്തവത്തിലുള്ള കർത്താവോ പ്രകൃതി. എന്നാൽ താനാണ് കർമ്മം ചെയ്യുന്നത് എന്ന ബോധം പ്രകൃതിക്കുണ്ടോ? പുണ്യകർമ്മവും പാപകർമ്മവും എന്ന ഭേദചിന്ത പ്രകൃതിക്കുണ്ടോ? ഇല്ല. പ്രകൃതിയുടെ ദൃഷ്ടിയിൽ എല്ലാം കർമ്മങ്ങൾ മാത്രം. നമ്മളുടെ ജീവിതവും അതിലെ കർമ്മങ്ങളും ഒക്കെ പ്രകൃതിയുടെ ഭാഗം മാത്രമാണെന്ന് കണ്ടുകൊണ്ട് ജീവിച്ചാൽ നമ്മളും സ്വാഭാവികമായി പാപ പുണ്യങ്ങളിൽ നിന്ന് മുക്തരാകും. പ്രകൃതിയുടെ ഒഴുക്കിൻ്റെ ഭാഗമെന്ന നിലയിൽ സ്വാഭാവികമായി അനിവാര്യമായി വരുന്നതിനെയൊക്കെ പാപപുണ്യചിന്തകൾ കൂടാതെ ചെയ്യാൻ അപ്പോൾ സാധിക്കും. അതായത് ആകെയുള്ള പ്രകൃതിയുമായുള്ള ഏകത, അനന്യത കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നാം ചെയ്യുന്നത് പാപകർമ്മവുമല്ല പുണ്യകർമ്മവുമല്ല, മറിച്ച് അങ്ങനെ ചെയ്യുന്ന ഓരോ കർമ്മവും പ്രകൃതിയുമായുള്ള ആകെ സത്യവുമായുള്ള ഏകത നേരിട്ടനുഭവിക്കുന്നതിനുള്ള, സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു വഴികൂടിയായി മാറുന്നു. അങ്ങനെ കർമ്മം കർമ്മയോഗമായി മാറുന്നു. ജീവിത നദിയായി ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്രമേയമായ സത്യത്തെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഞാൻ എന്ന് വിളിക്കുന്നത്. ആ സത്യമാണല്ലോ പ്രകൃതിയായി പ്രകടമാകുന്നത്. ആ ഒരു സത്യത്തിൽ നടക്കുന്നതാണ് സകല കർമ്മങ്ങളും. എൻ്റെ കർമ്മം എന്ന ഭാവത്തിൻ്റെ സ്ഥാനത്ത് ആ സത്യത്തിൽ നടക്കുന്ന കർമ്മം എന്നറിയുക. അപ്പോൾ എൻ്റെ കർമ്മം ആ സത്യത്തിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, സന്യസിച്ചു കഴിഞ്ഞു. അപ്പോൾ കർമ്മഫലത്തിലുള്ള ആശയായിരിക്കുകയില്ല എൻ്റെ കർമ്മത്തെ നയിക്കുന്നത്, മറിച്ച് പ്രപഞ്ചപ്രവാഹത്തിൽ സ്വയം അലിയുന്നതിലെ നിർവൃതി രസമായിരിക്കും. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയുന്നു, മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർനിർമ്മമോ ഭൂത്വാ യുദ്ധസ്വവിഗതജ്വര. സകല കർമ്മങ്ങളെയും എന്നിൽ സന്യസിച്ചിട്ട് അധ്യാത്മചേതസ്സോടുകൂടി ആശകളില്ലാതെ മമതയില്ലാതെ വ്യാകുലത കൂടാതെ യുദ്ധം ചെയ്യുക. യുദ്ധമെന്ന ഹിംസാത്മകമായ കർമ്മം പോലും കർമ്മയോഗത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ പാപവിമുക്തമാകുന്നു എന്ന് സാരം.
0: സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ച സുഭാഷിതമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസരപ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:40. ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതീയറിലെ
2: جب میں نے پڑھا تو اس کی وجہ یہ تھی کہ اسے لکھنے والے ایک مشہور شاعر کا ذکر آج ہم کرنے والے ہیں. جی ہاں, ہم بات کر رہے ہیں مجروح سلطان پوری. ان کا یہ بہت مشہور شعر ہے.
3: جی, اور اس شعر کو اگر میں ویویدا سے جوڑ دوں تو
2: یہ بہت بڑی خوش قسمتی ہوگی.
3: اب دیکھیے, وہ میں اس طرح سے جوڑ رہا ہوں اس کو کہ ویویدا بھی ویوید بھارتی کے ان تمام کاریکرموں کے بیچ میں اکیلی شروع ہوئی اور اکیلے دھیرے دھیرے دھیرے آگے بڑھتے بڑھتے بڑھتے آج جب وہ مڑ کر دیکھتی ہے تو اسے سمجھ میں آتا ہے کہ میری تو ایک الگ جگہ بن گئی ہے اور یہ الگ جگہ بنانے والے ہیں آپ.
2: بالکل, ہمارے شروتا. تو اسرار الحسن خان صاحب, یعنی جنہیں ہم سب مجروح سلطان پوری کے نام سے جانتے ہیں, شروع 24 مئی ان کی یاد کا دن ہے.
3: لیکن اس سے پہلے میں بتا دوں, ایک بہت لمبی پاری مجروح صاحب نے فلم انڈسٹری میں گیت لیکھن, شاعری, سب کچھ تو مجروح صاحب کی قلم سے نکلا اور ایسا نکلا کہ آج بھی لوگوں کے ذہن میں, لوگوں کے ہونٹوں پر رہتا ہے. 1 اکتوبر 1919 کو جنم ہوا مجروح صاحب کا.
2: جی جی.
3: اور 24 مئی 2000 کو مجروح صاحب نے اس بڑے سے کارواں سے اپنے آپ کو الگ کر لیا.
2: لگ بھگ 6 دشکوں تک مجروح صاحب فلموں میں لکھتے رہے. نوشاد صاحب, مدن موہن صاحب, ایس جی برمن جی, روشن صاحب, روی صاحب, این دتا, شنکر جے کشن, او پی نیئر, اوشا کھنہ, لکشمی کانت پیارے لال جی, انو ملک, آر ڈی برمن, راجیش روشن, نہ جانے کتنے نام. اور اب آتے آتے آتے آتے پتا چلتا ہے کہ 80 کے دشک میں مجروح صاحب آنند ملند کے لیے لکھ رہے ہیں, جتن للت کے لیے لکھ رہے ہیں, یعنی لگ بھگ 2 پیڑھیوں تک ان کا کام چلتا رہا.
3: یہی بات میں کہنے والا تھا کہ پتا کے ساتھ بھی کام کیا ہے, پتر کے ساتھ بھی کام کیا ہے. اور پتا کے زمانے میں جو فلمیں تھیں وہ بھی ان کی قلم سے یوں نکلی جیسے انہی کے لیے نکلی ہیں جو سننے والے ہیں. اور اس کے بعد جب 80 اور 90 کے دشک میں انہوں نے گانے لکھے تو ایسا لگا کہ آج کی جنریشن کے ہی ہیں مجروح صاحب.
2: بالکل.
3: تو یہ خاصیت مجروح صاحب کی رہی ہے. اور ایک اور خاص بات بتاؤں میں آپ کو.
2: جی, جی, جی.
3: جنرلی ہوتا کیا ہے, آدمی جب اپنا سٹرگل شروع کرتا ہے چاہے وہ فلم لائن ہو چاہے کوئی بھی لائن ہو, تو وہ دھیرے دھیرے نیچے سے شروعات کرتا ہے اور پھر اوپر تک پہنچتا ہے. لیکن مجروح صاحب وہ فنکار رہے ہیں جن کی شروعات چھکے سے ہوئی, یعنی جو سکسر مارا ہے انہوں نے.
2: جی جی جی.
3: ایک زمانہ کندن لال سہگل صاحب کا تھا اور مجروح صاحب نے جب پہلا اپنا کریئر شروع کیا
2: جی.
3: تو وہ کریئر جب دل ہی ٹوٹ گیا, غم دی سنگیت
2: کیا بات ہے,
3: اور یہاں تک ان کو پہنچایا تھا کاردار صاحب نے.
2: بالکل. اور ایک غزل ہے مجروح صاحب کی, ہمیں لگتا ہے کہ فلموں میں شاید ہی کوئی دوسری غزل ہمارے سننے میں آئی ہے جس میں شاعر کا نام, یعنی جو غزل کا مقطع ہوتا ہے جس میں شاعر اپنا نام لکھتے ہیں, اپنا تخلص لکھتے ہیں, وہ غزل ہے فلم دستک کی, ہم ہیں متائے کوچاؤ. آئیے اس غزل کو سنتے ہیں لتا جی کی آواز میں, سنگیت مدن موہن صاحب کا, اور دیتے ہیں اپنے شروتاؤں کے دلوں پہ.